റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: പുണ്യവചനങ്ങളിലൂടെ.
1: ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെ ഇന്ന് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുന്നു. സന്തോഷമുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകം ഒരു എനർജി ഉണ്ടാകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ശരിക്കും നമ്മൾ നമ്മൾക്ക് തന്നെ ഒരു എനർജി ബൂസ്റ്റർ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് തന്നെ ഒരു എനർജി സേവറായിട്ട് മാറണം. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമുക്ക് ചുറ്റും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതൊന്നും തന്നെ എന്റെ സന്തോഷത്തെ ബാധിക്കില്ല എന്ന് നമ്മൾ അങ്ങോട്ട് ഉറച്ചു വിശ്വസിക്കണം. അതിനായിട്ട് എപ്പോഴും സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ് നോക്കേണ്ടത്. പുഞ്ചിരിച്ചുകൊണ്ട് ദിവസം തുടങ്ങുക, നല്ല ചിന്തകളായിട്ടിരിക്കുക, മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറുക, അത് വലിയൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ എങ്ങനെയാണോ ഒരാളോട് പെരുമാറുന്നത്, അയാളും അതേ രീതിയിലായിരിക്കും നമ്മളോട് തിരിച്ചും പെരുമാറുന്നത്. നമ്മൾ ഒരാളോട് ചിരിച്ച് സംസാരിച്ചാൽ അവർ നാളെ നമ്മളെ കാണുമ്പോൾ ചിരിച്ച് സംസാരിക്കും. ആത്മാർത്ഥമായിട്ട് നമ്മൾ പെരുമാറിയാൽ ഒരു പരിധി വരെയെങ്കിലും മറ്റുള്ളവർ നമ്മളോടും ആത്മാർത്ഥമായിട്ട് പെരുമാറാൻ ശ്രമിക്കും. അപ്പോ സന്തോഷമായിട്ട് തന്നെ ഈ ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.

കൂടെ വളരെ ആത്മാർത്ഥമായിട്ട് കൂടെ നിന്ന ഒരു സുഹൃത്ത്, ആ സുഹൃത്തിനെ നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് വിഷമം വരില്ലേ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമുക്ക് സൗഹൃദം എന്ന് പറയുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ സൗഹൃദങ്ങൾ നമുക്ക് ഉണ്ടാകും. ഇപ്പോ പ്ലേ സ്കൂളിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ലേ, കെ ജി ക്ലാസ്സുകളിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ലേ, അത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടു വരെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് പോയപ്പോൾ അവിടെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അതല്ലാത്ത തന്നെ നമുക്ക് നമ്മുടെ നെയ്ബേഴ്സ് ഉണ്ടാകും ഫ്രണ്ട്സ് ആയിട്ട്, അല്ലാത്ത ഇപ്പൊ കസിൻസിന്റെ ഫ്രണ്ട്സ് വരെ നമ്മുടെ ഫ്രണ്ട്സ് ആവാറുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് സൗഹൃദം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കൂട്ടം അല്ലെങ്കിൽ വലിയൊരു ചങ്ങല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഫ്രണ്ട്സ് ആണെന്നല്ലേ നമ്മൾ പറയുള്ളൂ. ഇപ്പോ ബെസ്റ്റ് ഫ്രണ്ട് ആരാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേര് മാറ്റി നിർത്തിക്കഴിഞ്ഞാലും നമുക്ക് സൗഹൃദങ്ങൾ ഉണ്ടാകും. കാരണം 24 മണിക്കൂറും ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കില്ല നമ്മുടെ കൂടെ ഉണ്ടാവുക. അവരെ നമ്മുടെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരായിട്ട് അവിടെ ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ കൂടെ ചിലപ്പോൾ പുറത്തു വരുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഓടിയെത്തുന്നത് എല്ലാം നമ്മൾ ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന വ്യക്തികൾ തന്നെയായിരിക്കും. ഇവരെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എങ്ങനെയാ ഫീൽ ചെയ്യാം? റേഡിയോ സുനുവാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ഒരു ആത്മാർത്ഥ സുഹൃത്ത് മറ്റൊരാൾ പറയുന്നത് കേട്ട് എന്നോടുള്ള സൗഹൃദം മെല്ലെ അങ്ങോട്ട് വേണ്ടാന്ന് വെക്കുകയല്ല ഒന്ന് കുറച്ചു. അപ്പൊ അത് യഥാർത്ഥ സൗഹൃദമായിരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്, കൂടെയുള്ളത് ഞാൻ ജച്ചു. ചിലപ്പോഴൊക്കെ നമ്മുടെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും, എന്താ ആൾക്കാർക്ക് സംഭവിക്കണേന്ന് മനസ്സിലാവില്ല, പെട്ടെന്നൊരു ദിവസം എന്തോ ഒരു ഗ്യാപ്പ് വന്നതുപോലെ. അതുവരെ എല്ലാത്തിനും കൂടെ നടന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഒന്ന് പിൻവലിയുന്നു. അപ്പൊ നമ്മള് ആദ്യം ചോദിച്ചിരിക്കാൻ എന്താ പറ്റിയത്, അപ്പൊ പറയും എനിക്ക് ഇങ്ങനെ തിരക്കാണ്, എക്സ്ക്യൂസസ് പറഞ്ഞു തുടങ്ങുമല്ലോ അവര്, നമ്മളെ മാറ്റി നിർത്താനായിട്ടുള്ള കാരണങ്ങൾ അവർ പറഞ്ഞു തുടങ്ങും. അപ്പൊ നമ്മൾ ആദ്യം അതെല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കും, പക്ഷേ പോകെ പോകെ നമുക്ക് മനസ്സിലാകും നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണ്. കാരണം നമ്മുടെ സ്ഥാനത്ത് മറ്റ് മുഖങ്ങൾ അവിടെ വന്നു തുടങ്ങുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് തിരക്കുകളെല്ലാം സൃഷ്ടിക്കുകയായിരുന്നു നമ്മളെ മാറ്റി നിർത്താന്ന്. അങ്ങനെ സൗഹൃദങ്ങൾക്കിടയിൽ ഒരു അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നോ? നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി കൂടെ ചേർത്ത് വെച്ചൊരു സുഹൃത്ത് പിന്നീട് നമ്മളെ മാറ്റി നിർത്തിയ ഒരു അനുഭവം. റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, സ്റ്റേ ട്യൂൻഡ്.

ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾക്കറിയാത്ത ഒരു കാര്യം പരദൂഷണമായിട്ട് മറ്റൊരാളോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു മനസുഖം, അത് എന്ത് പേരിട്ട് വിളിക്കുമെന്ന് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ് കൂടിയുള്ളത് ഞാൻ ചച്ചു. എന്തിനാണ് മനുഷ്യരിങ്ങനെ പരസ്പരം ചെയ്യുന്നത് എന്ന് തന്നെ ആലോചിച്ചിട്ടുണ്ടോ? വെറുതെ ഒരാളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പരദൂഷണം പറയുക. അപ്പൊ നമുക്ക് വലിയ താല്പര്യമുള്ള ഒരു വ്യക്തി, അവർക്ക് താല്പര്യം എന്നാൽ വേറൊരു വ്യക്തിയോടായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പൊ അവര് മാറിക്കഴിഞ്ഞാൽ ഇയാൾക്ക് എന്നോട് താല്പര്യം ഉണ്ടാകും. അതിപ്പോ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലും അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പൊ പോയിട്ട് പറയും അത് ശരിയല്ല കേട്ടോ, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്. അതിപ്പോ ബോയ്സ് ആണെങ്കിലും പറയുന്നുണ്ടാകും. പൊസസീവ്നെസ്സും ഈ പറയുന്ന സംഭവങ്ങളെല്ലാം അവരുടെ കാറ്റഗറിയിലൊക്കെ ഉണ്ട്. പൊതുവെ പെൺപിള്ളേർക്കാണ് ഈ സ്വഭാവം എന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നും അല്ല. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ മറ്റുള്ളവരെ കുറിച്ചിട്ട് ദോഷം പറയുന്നത്. അങ്ങനെ ഒരിക്കലും പറയാനായിട്ട് പാടില്ല. നമ്മൾക്കറിയുന്ന കാര്യമാണെങ്കിലും അറിയാത്ത കാര്യമാണെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ അതൊഴിവാക്കുക. അത് ഒഴിവാക്കിക്കഴിഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിക്കാം, നമ്മുടെ ചുറ്റിലുമുള്ള പകുതി പ്രശ്നങ്ങൾ തീർന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. നമുക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ കൂടി അതുണ്ടാകും. അപ്പൊ സന്തോഷത്തോടു കൂടി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക. ഇനിയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: Good morning and സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം. മോർണിംഗ് സവാരിയിലേക്ക് ഒരു പുതിയ ദിവസമാണ്. ചൊവ്വാഴ്ച ദിവസമായല്ലേ, ജൂൺ 16th. സമയം 6 കഴിഞ്ഞ് 3 മിനിറ്റാണ്. എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടി ഒരു നല്ല ദിവസത്തിൻ്റെ സന്തോഷങ്ങളും ഒരു നല്ല ദിവസമായി തീരട്ടെ എന്നുള്ള നല്ല ആശംസകളും ഒക്കെ തന്നെ ഈ ഒരു ടൈമിൽ പറയാം കേട്ടോ. ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കും, തീരുമാനിച്ച് കഴിഞ്ഞിട്ട് ജഗതി ഒരു ജഗതിച്ചേട്ടനൊരു സിനിമയിൽ ഇങ്ങനെ നേരെ നടന്നു വിട്ടെ, അല്ലെങ്കിൽ വേണ്ട നാളെ ആവട്ടെ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരത്തില്ലേ എന്ന് പറയുന്ന പോലെ നാളെ ആവട്ടെ അല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്നുള്ള ചില മാറ്റിവെക്കൽ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാറുണ്ട്. ഇന്ന് ചെയ്യേണ്ട കാര്യം ചിലപ്പോൾ നമ്മൾ കുഴപ്പമില്ല നാളത്തേക്ക് മാറ്റിവെക്കാം, അല്ലെങ്കിൽ പതുക്കെ ചെയ്യാം പിന്നെ ചെയ്യാം എന്നൊക്കെയുള്ള ചില ചിന്തകളിലേക്കൊക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ അത്തരം ചിന്തകളെയൊക്കെ ഒന്ന് തൽക്കാലം ഒന്ന് മാറ്റിവെക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണല്ലേ. ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് പരാജയപ്പെടുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ വിരസത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ മടുപ്പിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യത്തെ നേരിടാനായിട്ട് നമ്മുടെ മനസ്സ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ ചിലപ്പോൾ മടിക്കും. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നമ്മൾ മാറിപ്പോവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ തന്നെ ഓർക്ക്, നമുക്ക് വലിയ വലിയ ജോലികളൊക്കെ ആണെങ്കിൽ അതിനെ ചെറിയ ചെറിയ പാർട്ടുകളായിട്ടൊക്കെ വിഭജിച്ച്, അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. മാത്രമല്ല, ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കുക, ഭയങ്കര പെർഫെക്റ്റ് ആകാനായിട്ട് കാത്തിരിക്കാതെ ചെറുതായിട്ടാണെങ്കിലും ഇന്ന് തന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക. കാര്യങ്ങൾ ഒരിക്കലും മാറ്റി വയ്ക്കുന്നത് നമ്മളുടെ സമയത്തെ മാത്രമല്ല, നമ്മളുടെ ആത്മവിശ്വാസത്തെ കൂടെ ഇല്ലാതാക്കുക. അപ്പോൾ അതുകൊണ്ട് മാറ്റിവെക്കൽ കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ അയ്യോ നാളത്തേക്ക് എങ്ങാനും ചെയ്യാം പിന്നെ എങ്ങാനും ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ അതങ്ങട് ആ ടാസ്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തോളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നും അങ്ങോട്ട് മാറ്റി വെക്കേണ്ട എന്നുള്ളതാണ് ഈ ദിവസം എനിക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാനും അടുത്ത പാട്ട് മാറ്റി വെക്കുന്നില്ല, കൃത്യമായിട്ട് നിങ്ങൾക്ക് അരികിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഇന്ന് ആദ്യം തീവണ്ടി എന്ന സിനിമയിലെ ജീവാംശമായി. വളരെ ബ്യൂട്ടിഫുൾ ആയൊരു പാട്ട്, ഹരിശങ്കർ ശ്രേയാ ഘോഷാൽ രണ്ടുപേരും പാടി ഈ ഒരു പാട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
3: Malabar Golden Diamonds. Morning Safari.
4: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

ഡാർലിംഗ് ഡാർലിംഗ് മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. നമ്മുടെ ഡാർലിംഗ്സ് ആയ നമ്മുടെ കുട്ടികളുടെ മെസ്സേജുകളൊക്കെ എനിക്കിവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം നേരെ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളിലേക്ക് നമുക്ക് ആദ്യം പോകാട്ടോ. അതിനുശേഷം നമ്മുടെ ചോദ്യത്തിലേക്ക് കൂടി നമുക്ക് വരാനായിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ ആദ്യം ചോദ്യത്തിലേക്ക് പോകാം, അല്ലേ? അതായിരിക്കും എളുപ്പം. അതിനുശേഷം നമുക്ക് നമ്മളുടെ മെസ്സേജസിലേക്ക് വരാം കേട്ടോ.

സ്കൂൾ ബസ് സ്റ്റോറീസിലെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫുട്ബോൾ റിലേറ്റഡ് തന്നെയാണ്. കാരണം ലോകം ഏറ്റവും അധികം ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേരിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. കേപ്പ് വേർദി എന്ന് പറയുന്ന ഫുട്ബോൾ ടീമിന്റെ ഗോൾ കീപ്പറുടെ പേരെന്താണ്? ഒന്ന് ജസ്റ്റ് വെറുതെ സെർച്ച് ചെയ്താൽ മതി. ഫുൾ ഡീറ്റെയിൽസും അദ്ദേഹത്തിന്റെ ഫോട്ടോസും എല്ലാ കാര്യങ്ങളും. ഇന്നലെ ഒരു ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം ഒരു സൂപ്പർ ഹീറോ ആയിട്ട് മാറിക്കഴിഞ്ഞ വ്യക്തിയാണ്. അപ്പം കേപ്പ് വേർദി എന്ന് പറയുന്ന ആ ഒരു ഫുട്ബോൾ ടീമിന്റെ ഗോൾ കീപ്പറുടെ പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വളരെ സിമ്പിളായ ചോദ്യം. അപ്പം മുതിർന്ന ആളുകൾക്കും അയക്കാം, കാരണം അത് മാച്ചൊക്കെ കണ്ട ആളുകൾക്ക് പേര് സെർച്ച് ചെയ്യാതെ തന്നെ ഉത്തരം അയക്കാൻ പറ്റുന്ന ആളുകളും ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പേര് മെസ്സേജിലേക്ക് അയച്ചിടാം. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. ഗുഡ് മോർണിംഗ് നിസ, ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു. പ്രഭു മാടമ്പിക്കാട്ടിലാണ്, പ്രദീപിൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. തത്ത അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ്. ഐഡിയൽ സ്കൂളിലുള്ള എല്ലാ സ്റ്റുഡൻസിനും ബെസ്റ്റ് വിഷസ് ഫോർ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ജിയോ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ഭവൻസിൽ കുട്ടികളുടെ പ്രോഗ്രാംസ്, ടാലൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന വൈഗയ്ക്ക് എല്ലാവിധ ആശംസകളും വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ പറയുന്നുണ്ട്. കൂടെ തന്നെ എല്ലാ കുട്ടികൾക്കും സ്പെഷ്യൽ ആശംസകളുണ്ട്. പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും നല്ലൊരാശംസ നമ്മൾ സ്പെഷ്യലി പറയുന്നു. മുരളിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, മോർണിംഗ് കോട്ടയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇഫ്തിഹാറുദ്ദീൻ്റെ മെസ്സേജ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം അനീഷിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് വന്നിരിക്കുന്നുണ്ട്. ഹാപ്പി മോർണിംഗ് ഡിയർ സിസ് എന്ന് പറഞ്ഞിട്ട് റിയാസ് ജോയിൻ ചെയ്യുന്നുണ്ട്. റിയാസ് കൂർഗാണ് ജോയിൻ ചെയ്യുന്നത്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞതാവട്ടെ ഈ ദിവസം എന്ന് പറഞ്ഞിട്ട് ബിനോയ് ജോയിൻ ചെയ്യുന്നു. ജോസഫ് ജിയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ജിസിൽ ആൻഡ് ജിയാൻ ജോയിൻ ചെയ്യുന്നു. എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ അവർ സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ അവന്തിക്ക് കുട്ടി റൈറ്റ് ആയിട്ട് തന്നെ ആ ഒരു പേര് എനിക്ക് അയച്ചിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി. എല്ലാവർക്കും ഒരു ഹാപ്പി ട്യൂസ്ഡേ ടു എവ്രി വൺ എന്ന് പറഞ്ഞിട്ടാണ് അവന്തിക്കയുടെ മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. രവിശങ്കർ ജിയുടെ ഗുഡ് മോർണിംഗ്, ഓക്കെ, നേരത്തെ മെസ്സേജ് ഗുഡ് മോർണിംഗ് ആണല്ലേ. ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് രാജേഷ് മട്ടേക്കലാണ്. ഗുഡ് മോർണിംഗ് പറയുന്നത്. ഹായ് റിഡ്യൂസിനോ എന്ന് പറഞ്ഞിട്ട് ഉമേഷ് മെസ്സേജ് അയക്കുന്നു. ഒരു കിഡിലൻ ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. അതാണ് അടിപൊളി ഉമേഷെ. നെക്സ്റ്റ് നമ്മുടെ അക്ഷരയും അക്ഷജും ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. കൊലുസ് തെന്നി തെന്നി എന്നുള്ള പാട്ടല്ലേ, അത് ഏത് സിനിമയായിരുന്നു? കൊലുസ് തെന്നി തെന്നി മലബാർ വെഡ്ഡിംഗ് ആണോ? നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ ആണ് പാട്ട്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ട്. കസിൻസിലെ പാട്ടാണ് അല്ലേ, മലബാർ വെഡ്ഡിംഗ് അല്ല, കസിൻസ് എന്ന മൂവിയിലെ പാട്ടാണ് അവരിങ്ങനെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓക്കെ ഒരു ബർത്ത്ഡേ വിഷസ് ആണ് കേട്ടോ. ഗുഡ് മോർണിംഗ്, ടുഡേ അവർ ലിറ്റിൽ ബ്രദർ എസ്ഹാൻസ് ബർത്ത്ഡേ. കറക്റ്റ് ആണല്ലോ ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ, ആൾക്കുള്ള ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ബൈ ഏതൻ ആൻഡ് ടു എവ്രി വൺ എവ്ലിൻ എന്നുകൂടി പറഞ്ഞിട്ടാണ് ഈ മെസ്സേജ് വന്നിട്ടുള്ളത്. അവരുടെ ഒരു ഫോട്ടോ ഒക്കെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മോന് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടുകൂടിയുള്ള വളരെ സ്പെഷ്യലായൊരു ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ഒത്തിരി സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മൾ സ്നേഹത്തോടുകൂടി പറയുന്നു കേട്ടോ.

വിജയൻ ആർ എസ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ ആഡം ഏജൻ അൽന അവരുടെ മോർണിംഗ് മെസ്സേജും ഫോട്ടോയും ഒക്കെ ഇന്ന് ഭയങ്കര ഹാപ്പിയാണല്ലോ. എന്ത് പറ്റി? ഭയങ്കര സന്തോഷം മുഖത്ത്, മോളുടെ മുഖത്തേക്ക്, അൽനയുടെ മുഖത്തേക്ക് ഭയങ്കര സന്തോഷം കാണുന്നുണ്ടല്ലോ. എന്ത് പറ്റി? ഒക്കെ അടിപൊളി. അപ്പോൾ മൂന്ന് പേർക്കും ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു ആഡം ഏജൻ ആൻഡ് അൽന. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് വെരി ഗുഡ് മോർണിംഗ് ഫ്രം ആര്യൻ ആൻഡ് സുലേഖ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അവർക്ക് നല്ലൊരു മോർണിംഗ് വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ വിഷ് ചെയ്യുന്നു. കൂടെ നമ്മളുടെ ചോദ്യം ഇപ്പോൾ കേട്ട് തുടങ്ങിയ ആളുകൾ പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നമ്മുടെ കേപ്പ് വേർദെ എന്ന് പറയുന്ന ആ ഒരു ഫുട്ബോൾ ടീമിൻ്റെ ഗോൾ കീപ്പർ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുള്ളത് അങ്കിത് അർപ്പിതാണ്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. സൂര്യദർശ് ദിനേഷിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഷിഹാബുദ്ദീൻ റൈറ്റ് ആയിട്ട് തന്നെ, ഷിഹാബുദ്ദീൻ്റെ അക്കൗണ്ടിൽ നിന്നും സാഹിദ് ആൻഡ് വാഹിദിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എമിലി ആൻഡ് മയാസയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്ന അൻസൽ ഹബീബിൻ്റെ ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അൻസലെ. ബാക്കിയുള്ളവരുടെ മെസ്സേജുകളിലേക്കൊക്കെ ഞാൻ വരാം കേട്ടോ. അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കൂടി പോകാം. റഫീഖ് പന്തൽ, ഞാൻ ആ വിഷസിലേക്കൊക്കെ വരാം കേട്ടോ. ഓക്കെ, ഒന്ന് നോക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. റിഫ ഫാത്തിമ മോളാണ്, ബർത്ത്ഡേ ആണ്, വിഷയണെ സോങ് മറക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റിഫ ഫാത്തിമ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും മോൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നത് റഫീഖ് പന്തലാണ് വളരെ സ്നേഹത്തോടെ.

ഇന്ന് അവന്തിക്കയുടെ ബർത്ത്ഡേ ആണ്. ഓ അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പൊ അവന്തിക്ക നമുക്ക് മെസ്സേജുകൾ അയക്കാറുണ്ട്. ഇന്ന് ദാ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. അപ്പൊ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ സ്കൂൾ ബസ് ടൈമിൽ നമുക്ക് കൂടെ എപ്പോഴും ജോയിൻ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട അവന്തിക്ക മോൾക്ക് വളരെ സ്നേഹത്തോടു കൂടി നമ്മളുടെ എല്ലാവരുടെയും സ്പെഷ്യൽ ആയൊരു ഹാപ്പി ബർത്ത്ഡേ ദാ വിഷ് ചെയ്യുന്നു.

സഞ്ജു രാജ് റൈറ്റ് ആയിട്ടാണ് എനിക്ക് അയച്ചു വരുന്നുണ്ട്. അപ്പം നമ്മളുടെ ചോദ്യം വളരെ വളരെ സിംപിളാണ്. അതായത് കേപ് വെർദെ എന്ന് പറയുന്ന ഫുട്ബോൾ ടീമിൻ്റെ ഗോൾ കീപ്പറുടെ പേര് എന്താണ് എന്നുള്ളതാണ്. അങ്കിത് അർപ്പിത് ഒന്നുകൂടി ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഉത്തരം അയച്ചോളൂ കേട്ടോ. ആളിപ്പോൾ ഒരു ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഒരു താരമാണ്. ഇന്നലത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് എന്താ പറയുക, ലോകം അദ്ദേഹത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു താരത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. വേഗം തന്നെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അയച്ചിടാം. 5000917 എന്ന നമ്പറിലേക്ക്. കൂടെ വിഷസ് ഉണ്ടെങ്കിൽ ആ വിഷസും നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. ആർക്കെങ്കിലും സ്പെഷ്യൽ വിഷസ് ഒക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു മെസ്സേജ് അലിനാൻ അസിൻ ഗുഡ് മോർണിംഗ് പറയുന്നു. റൈറ്റ് ആയിട്ട് തന്നെ അവരും അയക്കുന്നു. പ്രഭുജിയുടെ റൈറ്റ് ഹാൻഡ് സെക്രട്ടറിയായിട്ടുണ്ട്. അടിപൊളി. നെക്സ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ട്. പേരില്ല. എനിവേ നല്ലൊരു മോർണിംഗ് അദ്ദേഹത്തിന് വിഷയുന്നു. പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ. അപ്പം നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോകാം. നമ്മൾ കസിൻസ് എന്ന മൂവിയിൽ കുറച്ച് മുമ്പ് നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ അവർ ചോദിച്ച പാട്ടാണിത് കേട്ടോ.

0: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ. ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ. രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം. സഫ വാട്ടർ, സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
1: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
2: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: ഇന്ന് കുറേ കുറേ ബർത്ത്ഡേ ഉള്ള ദിവസമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേരുടെ മെസ്സേജുകൾ വരുന്നുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് നിങ്ങൾ കേട്ടു പോകുന്നത്. ജനിസ നിങ്ങളുടെ കൂടെയുണ്ട്. ഫിറോസ് ഖാൻ ഒരു ബർത്ത്ഡേ വിഷസ് പറയുന്നുണ്ട്. പേര് ഇമാദ് അഹമ്മദ് അല്ലേ. ഓക്കെ, ഇന്ന് ഇമാദ് അഹമ്മദിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ, ഒരു കാർഡൊക്കെയാണ് അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുള്ളത് ഷബിനാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം വായിക്കുന്നു. ആര്യൻ ആൻഡ് സുലൈഖയാണ് ആ മെസ്സേജ് അയക്കുന്നത്. ഓർവിൽ ആൻഡ് എവ്ലിൻ ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. മാധവും മാനവും എത്തിയിട്ടുണ്ട്. റൈറ്റ് ആയിട്ട് തന്നെ അവർ അയച്ചു തരുന്നുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് സുധീഷ് അല്ലേ. ഓക്കെ, ആളുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. മണി മച്ചിങ്ങൽ ഗുഡ് മോർണിംഗ് പറയുന്നു. ബ്രിജിൻ ആൻഡ്രിയ ജോയിൻ ചെയ്യുന്നുണ്ട്. അടിപൊളി, ഗുഡ് മോർണിംഗ്. ഓ അടിപൊളി അടിപൊളി, ഗംഭീരമായിട്ടുള്ളൊരു ഒരു ഡ്രോയിങ് ഒക്കെ ഇവിടെ അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പുണ്ണിയുടെ കൂടെയുള്ള ഒരു ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അപ്പുണ്ണിയുടെ കൂടെ അപ്പുണ്ണിനെ വരച്ചിരിക്കുകയാണ് കേട്ടോ. അടിപൊളി, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിൽ കുറേ അടിപൊളി മക്കൾസ് നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടീസ് ഉണ്ട് കേട്ടോ. ജ്വലും മഞ്ഞക്കുട്ടിയും അങ്ങനെ കുറേ കുറേ കുട്ടീസ് നമ്മുടെ അടിപൊളിയുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് നമ്മുടെ ബ്രിജിൻ ആൻഡ്രിയയിൽ ബ്രിജിനാണ് അത് വരച്ചിരിക്കുന്നത്. അടിപൊളി. ഞാൻ എന്തായാലും ഇത് അപ്പുണ്ണിയെ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ വരകൾ അതിഗംഭീരമായിട്ട് തുടരട്ടെ. ലെഞ്ചുവിൻ്റെ വക മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് നൗറിൻ ആൻഡ് നസ്രിൻ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഒലിഫ് സ്കൂളിൽ 7th പഠിക്കുന്ന ശ്രീയയുടെ ബർത്ത്ഡേ ആണ്. ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ബിനോജ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒലിഫ് സ്കൂളിൽ 7th പഠിക്കുന്ന ശ്രീയക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ശ്രീയയ്ക്കും വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ വിഷ് ചെയ്യുന്നു. കൂടെ ഷാജു ശ്രീധരുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ്, ഒരു ഹാപ്പി ട്യൂസ്ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നൈക്കയും നിയാനും ഐഡിയൽ സ്കൂളിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹനൗക്ക് ആൻഡ് ഹന്ന ബി പി എസിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നിതീഷ് ആണ്, നിതീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരുഷ് ആണ് ഗുഡ് മോർണിംഗ് പറയുന്നത് കേട്ടോ. വെരി ഗുഡ് മോർണിംഗ്. ജിൽസ് ജോവിച്ച ആൻഡ് ലോറിയൽ ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന് നമ്മുടെ കൂടെ ഇതാ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ചോദ്യം ഈ സമയത്ത് കേട്ടുപോകുന്ന കുട്ടികൾക്ക് കൂടി ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. ചോദ്യം ഇതാണ്, കേപ് വേർദേ എന്ന് പറയുന്ന ആ ഒരു ഫുട്ബോൾ ടീമിൻ്റെ ഗോൾ കീപ്പർ, അദ്ദേഹത്തിൻ്റെ പേര്, ഇന്നത്തെ ദിവസം ആ ഒരു പേര് പറഞ്ഞങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. കാരണം അത് തീർച്ചയായിട്ടും ആ ഒരു താരത്തിനുള്ള ഒരു വലിയ ഗംഭീരമായിട്ടുള്ള, കാരണം ലോകം മുഴുവൻ അദ്ദേഹത്തെ ഏറ്റെടുത്ത് നിൽക്കുന്നൊരു സമയമാണ്. സിറാജിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നറ്റാഷക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഹെലൻ ജോയിൻ ചെയ്യുന്നു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. വെരി ഗുഡ് മോർണിംഗ്. റിയാൻ റോബിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജെയിംസ് കെ ജോൺ ഗുഡ് മോർണിംഗ് നിസ്സാന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. ലൈക്കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ളത് ആരാണ്? ഗുഡ് മോർണിംഗ്. ആഡം ആൻഡ് ഇസ ആണ് ജോയിൻ ചെയ്യുന്നത്. വെരി വെരി ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. വളരെ വളരെ സ്പെഷ്യലായിട്ട് അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് പ്രയാഗ് കുട്ടിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. പ്രയാഗ് കുട്ടിക്ക് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം പെട്ടെന്ന് തന്നെ അയച്ചിട്ടുള്ളൂ. ഈ ഒരു പാട്ടിന് ശേഷം നമുക്ക് അതിൻ്റെ റൈറ്റ് ആൻസറിലേക്ക് കൂടി പെട്ടെന്ന് വരേണ്ടതായിട്ടുണ്ട്. ഈ പാട്ടിന് ശേഷം നമുക്ക് റൈറ്റ് ആൻസറിലേക്ക് പെട്ടെന്ന് വരാം. അപ്പോൾ ചോദ്യം ഞാൻ ഒന്നുകൂടി പറയാം. എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേപ് വേർദേ എന്ന് പറയുന്ന ടീമിൻ്റെ ഗോൾ കീപ്പറുടെ പേരെന്താണ്? വേഗം ഉത്തരങ്ങൾ പോരുന്ന സമയത്ത് ഖൽബ് എന്ന മൂവിയിലെ പാട്ട്. സമയം 6 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: Testing two. Testing two. Morning Safari. Morning Safari. Morning
1: Safari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
0: Brought to you by
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
5: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ടു പോകുന്ന ടൈമാണ്. നമ്മുടെ ചോദ്യത്തിന് എല്ലാവരും എത്ര പെട്ടെന്നാണ് ഉത്തരങ്ങൾ അയച്ചതെന്നറിയോ? നമ്മുടെ ഹനൗക്ക് ആൻഡ് ഹന്ന അവരുടെ മെസ്സേജ് ഇതാ ഇപ്പോൾ വീണ്ടും എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഇത്തൽ കൃഷ്ണചന്ദ്രൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ഇത്തലിനും പറയുന്നു. കൂടെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരേണ്ട സമയമാണിത്. ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കീപ് വേർദേ എന്ന് പറയുന്ന ആ ഒരു ഫുട്ബോൾ ടീമിൻ്റെ ഗോൾ കീപ്പറുടെ പേരെന്താണ്? ഒന്ന് സെർച്ച് ചെയ്തിട്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചതാണ്. എനിക്കിത് ആ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ തന്നെ അയച്ചുകൊണ്ട് നമ്മുടെ ഇയാൻ ഇവ ഇസ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോട്ടോസൊക്കെ ആളുടെ അയച്ചു, ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് ഡീറ്റെയിൽസൊക്കെ. നെക്സ്റ്റ് അബ്ദുൾ റഹീമിൻ്റെ അക്കൗണ്ടിൽ നിന്നും റഫമോൾ ആൻഡ് ഡാഡ് റഹീം, ഗുഡ് മോർണിംഗ് ആൻഡ് സ്വീറ്റ് ഡേ ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ശാന്തനികേതനിലേക്കുള്ള യാത്രയിലാണ് അവർ. നെക്സ്റ്റ് മണ്ണക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓ നാട്ടിലേക്ക് പോവാണ്, വെക്കേഷന് പോവാണ് എന്ന് പറയുന്നു. നാട്ടിൽ പോയിട്ട് മഴയൊക്കെ ആസ്വദിക്കണം, ശക്കയൊക്കെ കഴിക്കണം. ആഹാ, അടിപൊളിയാണല്ലോ. ഓക്കെ, ഒരു സമ്മർ വെക്കേഷന് ശേഷം കാണാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പം ഞാൻ എല്ലാവരെയും പതുക്കെ പതുക്കെ മിസ് ചെയ്ത് തുടങ്ങും അല്ലേ. ഓക്കെ, കുട്ടികളുടെ പേരുകൾ പറഞ്ഞ ഈ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മണിക്കൂറാണ്. അപ്പം മണ്ണക്കുട്ടി നാട്ടിലേക്ക് പോവുകയാണ്, അപ്പോൾ ഒരു ഹാപ്പി വെക്കേഷൻ, ഗംഭീരമായിട്ട് നാട്ടിൽ പോവുക, സെലിബ്രേറ്റ് ചെയ്യുക. ചക്കയൊക്കെ കഴിക്കുന്ന സമയത്ത് ഞങ്ങളെയും കൂടെ ഓർക്കുക, ഇടയ്ക്കൊക്കെ ഫോട്ടോസൊക്കെ അയക്കുക. അടിപൊളിയൊരു വെക്കേഷൻ മണ്ണക്കുട്ടിക്ക് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്ത് പോയി തിരിച്ചു വരൂ എന്ന് ഫാമിലിക്കും നമ്മളുടെ ഒരു വലിയ സ്നേഹം അറിയിക്കുന്നു, മണ്ണക്കുട്ടിയുടെ ഫാമിലിക്കും അറിയിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളുടെ ആരുടെയെങ്കിലും മെസ്സേജുകളിലേക്ക് ഞാൻ വരാതെ വന്നിട്ടുണ്ടോ, എല്ലാവരുടെയും പേരുകളൊക്കെ മെൻഷൻ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അബ്ദുൾ റഹീമൻ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്, കറക്റ്റാണ്, പേര് കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി ശരി ഉത്തരത്തിലേക്ക് വരേണ്ട സമയം കൂടിയാണ്. മാക്സിമം എല്ലാവരുടെയും ആരുടെയും പേര് വിട്ടുപോകാതെ ഞാൻ എല്ലാ പേരുകളിലേക്കും എത്തി എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ. സ്പെയിൻ കീപ് വേൾഡ് മാച്ച് ആയിരുന്നു ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ മത്സരത്തിൽ പ്രതീക്ഷിക്കാതാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുക അല്ലേ. അത് ഒരാളുടെ ഒരു അധ്വാനത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒക്കെ ഒരു റിസൾട്ട് എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ ലൈഫിൽ കിട്ടുമെന്ന് പറയില്ലേ. എന്ന് പറയുന്ന പോലെ തന്നെയാണ് കേപ് വേർഡിയുടെ ആ ഒരു ഗോൾ കീപ്പർ വസീഞ്ഞ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം കണ്ട് ലോകം ശരിക്കും പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഒന്ന് സ്റ്റക്കായിപ്പോയി. എന്താ ഇത് സംഭവിച്ചത് എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നു എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ നോക്കുവാണെങ്കിൽ 45,000 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഒരൊറ്റയടിക്ക് അത് 1,600,000 മില്യണിലേക്ക് എത്തി എന്നുള്ളതാണ് കേട്ടോ. ഭയങ്കര സ്പീഡിൽ മില്യണിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് എത്തിയിട്ടുള്ളത്. ഇതുവരെ ആ അക്കൗണ്ട് നോക്കാത്ത ആളുകളുണ്ടെങ്കിൽ ആ അക്കൗണ്ട് ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും റൈറ്റ് ആൻസർ അയച്ച എല്ലാവർക്കും അതിഗംഭീരമായിട്ടുള്ള ഒരു സ്പെഷ്യൽ അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ നേരെ പോവുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ആരൊക്കെ പോയാലും ഞാനുണ്ടാകും പിന്നെ കൂടെ. പിന്നെ അല്ല, സിറാജാണ്, സിറാജ് മെസ്സേജ് ചെയ്തിട്ടുണ്ട് കുട്ടികളൊക്കെ വെക്കേഷന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെ പോയാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഫിറോസ്, എപ്പോഴും കൂടെ തന്നെ വേണം, നമ്മുടെ കൂടെ തന്നെ വേണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും വളരെ സ്പെഷ്യലായ ഒരു വിഷസ് ഒക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ സ്പെഷ്യൽ ആശംസകളൊക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ഒന്ന് ഇപ്പോൾ അയച്ചിടാവുന്ന സമയമാണ് കേട്ടോ. നമ്മളുടെ ടിസ്മിൻ ആൻഡ് ടിസ ഒലിവിൽ നിന്നും ജോയിൻ ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ്. സുധി ഒരു വീഡിയോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ് സുധി. ഷമീർ ഷായുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ സജീഷ് സരിഷയുടെ ഗുഡ് മോർണിംഗ് വരുന്നു. സക്കീർ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അടുത്ത പാട്ട് സ്പെഷ്യലി തരാനായിട്ട് പോവുകയാണ്. നരൻ മൂവിയിലെ പാട്ടാണ് നമ്മളിനി കേൾക്കാനായിട്ട് പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. ദാസേട്ടനും ഗായത്രി അശോകനും ചേർന്ന് പാടിയ ഒരു നല്ല പാട്ട് നമ്മൾ കേട്ട് ആസ്വദിച്ച് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത മണിക്കൂറിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
5: Let's play football.
0: Football Mania.
6: ഈ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ട്രിയോണ്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹോസ്റ്റ് കൺട്രീസിനെ പ്രതിനിധീകരിക്കുന്ന ട്രൈ അഥവാ മൂന്ന് എന്നർത്ഥമാക്കുന്നു. സ്പാനിഷിൽ തിരമാല എന്നർത്ഥം വരുന്ന ഓണ്ട എന്നീ വാക്കുകൾ ചേർന്നാണ് ട്രിയോണ്ട എന്ന പേര് നൽകിയിരിക്കുന്നത്.
5: Let's play football.
0: Football Mania.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Hi, this is Navya Nair.
4: You are listening to
3: Radio Sunot. Radio Sunot. Kete Kete. Kote.

0: Morning Safari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: reality. Commercial Bank's 5 million riyals dream. Dream bigger. And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 3 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ജൂൺ 16 ചൊവ്വാഴ്ച ദിവസമാണ്. കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. സിലീപ് കുമാറിന്റെ മെസ്സേജിങ്ങിനാണ് വന്നിട്ടുള്ളത്. ടുഡേ ഈസ് ഓക്കെ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷനിൽ കാശി പങ്കെടുക്കുന്നുണ്ട്, അപ്പം ഒരു വിഷസ് പ്രത്യേകം പറയണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് എത്തിയിട്ടുണ്ട്. സിലീപ് കുമാറാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പം മോന് നമ്മളുടെ എല്ലാവിധ ആശംസകളും, തകർപ്പനായിട്ട് മുന്നോട്ട് പോകട്ടെ, ഗംഭീരമായിട്ട് നല്ല എന്താ പറയുക ഫസ്റ്റ് പ്ലേസിലേക്ക് തന്നെ ആളെത്തട്ടെ എന്ന് നമ്മളും വിഷ് ചെയ്യുന്നു കേട്ടോ. കൂടെ തന്നെ മോളുടെ ഫോട്ടോയൊക്കെ എനിക്ക് റഫീഖ് പന്തൽ അയച്ചു വന്നിട്ടുണ്ട്. മോൾക്ക് ആശംസകൾ, ഹാപ്പി ബർത്ത്ഡേ റിഫ ഫാത്തിമ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്ററൊക്കെ സെറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട്. അടിപൊളി. അഭിജാനിക്സിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അഭിജാനിക്സൺ. കൂടെ തന്നെ എബിൻ തോമസ് ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് എബിൻ ആൻഡ് ഫാമിലി. കൂടെ തന്നെ നീതി മോഹൻ്റെ ഒരു മോർണിംഗ് മെസ്സേജും ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അൻസൽ ഹബീബ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് ഓക്കെ മോൻ സ്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാനത് കണ്ടു നോക്കാം കേട്ടോ. തീർച്ചയായിട്ടും ഒരു യൂട്യൂബ് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. ലാസ്റ്റ് സ്കേറ്റ് ചെയ്യുന്നത് എൻ്റെ മോനാണ്. ഓക്കെ തീർച്ചയായിട്ടും ഞാനത് കാണാം കേട്ടോ. അടിപൊളിയായിട്ട് കാണാം. ഓക്കെ അപ്പോൾ എന്നാലും മോന് നമ്മളുടെ എല്ലാവിധ ആശംസകളും വളരെ സ്പെഷ്യലായിട്ട് പറയൂ കേട്ടോ. ഇനി ഒരു സ്പെഷ്യൽ വിഷസിലേക്ക് നമ്മൾ എത്താനായിട്ട് പോവുകയാണ്. വളരെ വളരെ സ്പെഷ്യലായൊരു വിഷസിലേക്കാണ് ഇനി നമ്മൾ എത്താനായിട്ട് പോകുന്നത്. നമ്മളുടെ അടുത്ത് ഇനി ചോദിക്കുകയാണ്, ലോകകപ്പ് ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി, ഒരു ടീമിലേക്ക് എത്തിയ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണുപൂട്ടി ഉത്തരം പറയും, അത് നമ്മുടെ പ്രിയപ്പെട്ട തഹസിൻ മുഹമ്മദ് ആണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇന്ന് തഹസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. നമ്മുടെ ഖത്തർ ടീമിനൊപ്പമുള്ള നമ്മളുടെ ഏറ്റവും വലിയ അഭിമാനവും ആവേശവുമാണ് തഹസിൻ. അപ്പോൾ തഹസിനുള്ള സ്പെഷ്യൽ ആശംസകൾ നൽകുന്നത് ടീം കണ്ണൂർ എസ് എൻ എന്ന് പറയുന്ന ആ ഒരു ടീമാണ്. സ്പെഷ്യൽ വിഷസും കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ അറിയിച്ചിട്ടുള്ളത്, വിഷസ് പാസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ടീം കണ്ണൂർ എസ് എൻ്റെ വക സ്പെഷ്യൽ വിഷസ് എത്തുന്നു. വിഷസ് പറയുന്നത് നാസിഫ്, മഖ്ദൂം, ഷംസി, ഫൗദ് അങ്ങനെ എല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ വിഷ തഹസിൻ മുഹമ്മദിന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന തഹസിന് നമ്മളുടെയും റേഡിയോ സുനോയുടെയും വളരെ വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.

0: ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ തഹസിൻ എന്ന് ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടെ വിഷ് ചെയ്യുന്നു. എം ജെ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ഷബൂക്കയ്ക്ക് ഒരു ഗുഡ് മോർണിംഗ് പറയാമോ? വെരി ഗുഡ് മോർണിംഗ് ഇതാ പറഞ്ഞിരിക്കുന്നു. അഞ്ജലി, ഇന്ന് ഞങ്ങൾ നാട്ടിലോട്ട് വെക്കേഷനോ? ഇന്ന് ഒരുപാട് പേര് പോകുന്ന ദിവസമാണ് കേട്ടോ. എനിക്ക് ഓൾറെഡി കുറച്ച് ഒരു മെസ്സേജ് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ്. സാരംഗാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓലിവ് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് വെക്കേഷനായിട്ട് നാട്ടിലിട്ട് പോകുന്നു. അപ്പോൾ ഗംഭീരമായിട്ട് വെക്കേഷനൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക. ചെന്ന് കഴിഞ്ഞാലും ഇടയ്ക്കൊക്കെ കേൾക്കുക, മെസ്സേജ് അയക്കുക കേട്ടോ. ഫവാസ് ഇബ്രാഹിമിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ഫവാസിനും പറയുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസവും ഫുട്ബോളിൻ്റെ ഒരു ലോകത്തേക്ക് തന്നെയാണ് നമ്മൾ ഈ സമയത്ത് എത്താനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ തന്നെ കഴിഞ്ഞ മണിക്കൂറിൽ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, കേപ് വെർദി എന്ന് പറയുന്ന ടീമിൻ്റെ ഗോൾ കീപ്പറുടെ പേരെന്താണ് എന്നുള്ളത്. ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറീസും ഒത്തിരി വിശേഷങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ചോദിക്കാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുകയാണ്.
1: Every goal, every match, every moment of the FIFA World Cup 2026 in association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: നമ്മുടെ ആ ഒരു കീപ് വെർദി എന്ന് പറയുന്ന ടീമിന്റെ ഗോൾ കീപ്പറെ കുറിച്ച് പറയുന്ന സമയത്ത് ലോകം മുഴുവൻ പറയുന്നത് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വീണ്ടും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രായം 40 ആണ്. ആ ഒരു പ്രായത്തിൽ അതിഗംഭീരമായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക, സ്പെയിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിനിന്റെ മുന്നിൽ തളച്ചിട്ടു, അല്ലെങ്കിൽ സ്പെയിനെ ഒന്ന് തളച്ചിട്ടു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് യൂറോപ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ള ഒരു ടീമാണ് കേട്ടോ. അതായത് യൂറോപ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ള ടീമിനെ അവർക്ക് വേണ്ടിയിട്ട് കീപ് വെർദിയുടെ ആ ഒരു കോട്ട കാത്ത 40-കാരൻ ഗോൾ കീപ്പർ വസീഞ്ഞ. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചാണ് ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ഈ ഒരു വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്. ഈ പ്രായം റിലേറ്റഡ് ആയിട്ട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പല വശങ്ങളുണ്ട് അതിനല്ലേ. പ്രായം കൂടുന്തോറും നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂടുവാണോ ചെയ്യുക, അതോ കുറയുവാണോ ചെയ്യുക, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് കൂടി കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഒരു വ്യക്തിയുടെ കഴിവിനെ പ്രായം നോക്കി വിലയിരുത്തുന്നത് ശരിയാണോ? ചിലപ്പം ചില ആളുകളൊക്കെ പറയാറുണ്ട് 30-40 വയസ്സായില്ലേ, ഇനിയിപ്പോൾ എന്താ എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നുള്ളതിനോടുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ പ്രായം കൂടുന്തോറും കോൺഫിഡൻസ് കൂടുവാണോ ചെയ്യുക, കുറയുകയാണോ ചെയ്യുക? ഒരു വ്യക്തിയുടെ പ്രായം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിയുടെ കഴിവിനെ പ്രായം നോക്കി വിലയിരുത്തുന്നത് ശരിയാണോ എന്നുള്ള കുറച്ചധികം കാര്യങ്ങൾ ഈ പ്രായം റിലേറ്റഡ് സംസാരിക്കുകയാണെങ്കിൽ പല വശങ്ങളുണ്ട് അതിനല്ലേ. അപ്പം ഇതിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? അതല്ലാന്നുണ്ടെങ്കിൽ പ്രായം കൂടുന്തോറും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുവാണോ കുറയുവാണോ ചെയ്യുക, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് അറിയാൻ ആഗ്രഹമുണ്ട്. ഈ ഒരു ടോപ്പിക്ക് കണക്ട് ആയ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ഇപ്പം തന്നെ വിളിക്കുക കേട്ടോ. 444-444-917 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പാട്ടിലേക്ക്, സർവമായിലെ പാട്ട്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
1: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: brought to you by
7: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
10: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
11: Just feel like you're home.
12: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
13: വാട്ടർ ബിൽ, സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
14: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
15: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
16: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.

0: ജോധാത്മ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളുമായിട്ട് ഞാൻ നിസ്സാനങ്ങളുടെ കൂടെയുണ്ട്. നമ്മളുടെ ആ ഒരു കീപ് വെർദെ എന്ന് പറയുന്ന ടീമിന്റെ ഗോൾ കീപ്പർ, അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു വന്നത്. ഹോസിമാൻ ഹോസേ ഡിയാസ് എന്ന് പറഞ്ഞ വൊസീഞ്ഞ, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകടനം കണ്ട് ലോകം തന്നെ ഒന്ന് നിന്ന് സ്തംഭിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ലോക ചാമ്പ്യന്മാരെ വിറപ്പിച്ചു ഒരു 40-കാരൻ ഇതായിരുന്നു നമ്മൾ ഇന്ന് സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നുള്ളതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുവാണോ ചെയ്യുക, കുറയുകയാണോ ചെയ്യുക? എന്താണ് നിങ്ങളുടെ ഒരു ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. നമ്മളുടെ കൂടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാനായിട്ട് ആദ്യം ജോയിൻ ചെയ്യുന്നത്
1: അൽജോ മാത്യു ഇഞ്ചക്കുണ്ട്.
0: ഇത് എവിടെയാ സ്ഥലം? തൃശ്ശൂർ അല്ലേ?
1: തൃശ്ശൂർ ജില്ലയിലെ കൊടകര അടുത്ത്.
0: കൊടകര, ഓക്കെ. അപ്പൊ പറഞ്ഞോളൂ പ്രായത്തിനെ കുറിച്ച് ഉള്ളൊരു അഭിപ്രായം.
1: പ്രായം ഒന്നും ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു ലിമിറ്റും അല്ല, ഒരു വയസ്സായി എന്നുള്ളൊരു തോന്നിക്കലൊന്നും ഒരാൾക്ക് അതിന്റെ ആവശ്യമില്ല. അതൊന്നും അത് വെറും ഈ പറഞ്ഞ പോലെ നമ്പർ മാത്രമാണ്. എനിക്കിപ്പം 47 വയസ്സായി. ഞാനിപ്പോ ഒരു ദോഹ വരീക്ഷണ ക്രിക്കറ്റ് ടീമിനെ കൊണ്ടുനടക്കുന്നുണ്ട്, അതിന്റെ ഓൾറൗണ്ടറായിട്ട് നടക്കുന്നുണ്ട്, ബോൾ ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മള് ഡൈവ് ചെയ്യാനും പഠിക്കുന്നില്ല, ഓടാനും പഠിക്കുന്നില്ല. നമ്മുടെ 25-26 വയസ്സായ പിള്ളേർ ഓടുന്നേക്കാൾ ഉഷാറായിട്ട് ഞാൻ ഓടുന്നുണ്ട്. ഞാൻ വലിയ വലിയ ഓട്ടക്കാരനായിട്ടല്ല ഞാൻ പറയണേ, ഒരു നമ്പർ മാത്രമാണ്. പക്ഷെ നമ്മൾ ആക്റ്റീവായിട്ട് നിന്നാലേ നമുക്ക് ആ പ്രായം നമ്മളെ എഫക്ട് ചെയ്യാണ്ടിരിക്കുള്ളൂ. നമുക്ക് പ്രായം കൂടി എന്ന് തോന്നിയാൽ മാത്രമേ നമ്മൾ അത് അതിലേക്ക് ഡൗൺ ആയി പോവുള്ളൂ. അല്ലെങ്കിൽ പ്രായം നമ്പർ മാത്രമാണ്. 19-കാരനെ പോലെ ഓടി നടക്കാൻ നമുക്ക് ആ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ.
0: ഓക്കെ, ഈ പ്രായം കൂടുന്നവർ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുകയാണോ ചെയ്യുന്നത്, അത് കുറയുകയാണോ ചെയ്യുന്നത്?
1: തീർച്ചയായിട്ടും വർദ്ധിക്കുകയാണ്. നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടും, അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് കൂടുകയും ചെയ്യാം. നമുക്ക് ചെയ്യാൻ കഴിയും, നമ്മളെ കൊണ്ട് പറ്റും, നമുക്കത് ആ നേട്ടത്തിലേക്ക് എത്താൻ പറ്റും എന്നൊരു വാശിയും വരും, നമുക്കൊരു ഉത്സാഹം വരും,
0: ഉഷാറും വരും.
1: ആ തീർച്ചയായിട്ടും. ഇന്നത്തെ കളി കണ്ട് നമുക്കറിയാലോ, 40 വയസ്സായ ആള് എത്ര ഗോള സേവ് ചെയ്തേ, ആള് അടിപൊളി സ്റ്റാർ ആയിട്ടല്ലേ ഇന്നലെ കളിച്ചത്. ആ ഒരു ആപ്പിൽ തന്നെ കളി നടന്നത്, എന്നിട്ട് ഒരു ഗോള് പോലും അവിടെ വീഴുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്തുകൊണ്ടാ? ആ ആള് തളർത്തിയിട്ടില്ല.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ പറഞ്ഞ ചില ആളുകൾ ഇപ്പൊ ഈ പ്രായം പറഞ്ഞ് നമ്മളെ തളർത്തും. ചില ആളുകൾ
1: അങ്ങനെയുള്ള ഇത് വന്നിട്ടുണ്ടെങ്കിലും അതിനെ നമ്മൾ പോസിറ്റീവായി എടുത്തിട്ട് അത് ആ രീതിയിലേക്ക് കൊണ്ടുപോകണം. പല ആൾക്കാരും ഉണ്ടാവും, നമ്മുടെ കൂടെ ഉള്ള നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ടാവും, നമ്മുടെ എതിരാളികളും ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിനെ പോസിറ്റീവായി എടുത്തിട്ട് നമ്മൾ അതിനെ ചെറുത്ത് നിൽക്കുക. അതിനെ നമ്മൾ എനർജി പൂർണ്ണ എനർജിയോടുകൂടി പൂർണ്ണമായിട്ട് പോസിറ്റീവ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ അതിനെ തോൽപ്പിക്കുക വേണ്ടേ. അവർ നമുക്ക് നമ്മളെ നെഗറ്റീവ് പഠിപ്പിക്കുന്നവരെ, നമ്മളത് പ്രായമൊന്നും ഒരു വിഷയമല്ല. നമുക്ക് 50-55 വയസ്സായാലും നമുക്ക് 20-കാരന്റെ കൂട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും.
0: നമ്മുടെ മനസ്സിന്റെ ഒരു ഒരു പ്രായം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലേ.
1: 100% ആയിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് പ്രായം എന്നുള്ള ഒരു ചിന്ത വരാണ്ടിരുന്നാൽ എങ്കിൽ നമ്മൾ അവിടെ പൂർണ്ണമായിട്ട് ചുറിയുറിക്കോടെ സക്സസ് ആയിട്ട് മുന്നോട്ട്
0: പോകുന്നു. അതിന്റെ കൂടുതൽ ഒരു ചോദ്യം, ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തവണ?
1: തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് ഞാൻ ഗബ്രിയേൽ ബാറ്റിസ്റ്റ്യൂട്ട എന്നൊരു പ്ലെയറെ ഇഷ്ടപ്പെട്ട അന്നു മുതൽ അർജന്റീന എന്ന ടീമിനോടുകൂടെ അന്നും ഇന്നും താല്പര്യം. സ്പെയിനും ബ്രസീലൊക്കെ ജയിക്കാൻ വേണ്ടി നോക്കിയിരുന്നില്ല, അർജന്റീന ജയിച്ചു തുടങ്ങുള്ളൂ.
0: അർജന്റീന ജയിച്ചു തുടങ്ങുള്ളൂ.
1: യെസ്, 100%. ആ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെച്ചോ.
0: ഓക്കെ ഓക്കെ, താങ്ക് യു അൽജു, താങ്ക് യു സോ മച്ച്, ബൈ ബൈ.
1: താങ്ക് യു, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ.
0: താങ്ക് യു, താങ്ക് യു, ബൈ ബൈ. അൽജു കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞു, കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കാനാണ് സാധ്യത. കാരണം ഓരോ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, അനുഭവങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതകളായിരിക്കും കൂടുതൽ എന്നായിരുന്നു അൽജുവിൻ്റെ ഒരു അഭിപ്രായമായിട്ട് ആള് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടേക്ക് എന്താണ് ഇക്കാര്യത്തിൽ എന്നുള്ളത് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിച്ച് തന്നെ അഭിപ്രായം ഷെയർ ചെയ്യാം. 444-99 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ എനിക്കൊരു ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ. റിനീഷിന്റെ മെസ്സേജ് ഇങ്ങനെയാണ് കേട്ടോ, എനിക്ക് എന്തായാലും എന്റെ വീഡിയോയ്ക്ക് നല്ലൊരു ഇൻട്രോ റിനീഷ് എഴുതിയതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. റിനീഷ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇന്നലത്തെ സ്പെയിൻ മാച്ച് സ്പെയിനും ഗോൾ കീപ്പറും തമ്മിലായിരുന്നു. നല്ല ഇൻട്രോ. ഇന്നലത്തെ ഫുൾ മാച്ചും ഗോൾ കീപ്പർ തൂക്കി, മനസ്സും ശരീരവും ഒരുമിച്ച് നിന്നാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഏജ് എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ് എന്നുള്ള ഒരു ഉരുക്കിടലിന് അഭിപ്രായം റിനീഷ് നൽകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് എന്നുള്ളത് കൂടി നിങ്ങളുടെ മെസ്സേജുകളെയോ അല്ലെങ്കിൽ വിളിച്ചോ ഒക്കെ സംസാരിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 444-99 എന്ന നമ്പറിലേക്ക് ഇപ്പൊ തന്നെ വിളിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാണ്. നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഏത് സിനിമയിൽ നിന്നായിരിക്കും? നമ്മൾ എന്തായാലും ഇത്രയും ഈ ഒരു വിശേഷങ്ങൾ പ്രായം റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ പല വശങ്ങൾ സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ അതിന് പറ്റിയൊരു പാട്ട് തന്നെ വരികയാണ്. ഹൗ ഓൾഡ് ആർ യു മൂവിയിലെ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. മഞ്ജരി പാടിയൊരു ട്രാക്കാണ് നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th ജൂൺ 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
0: Messi, Ronaldo, Neymar, Modric. This is the last dance.
2: One last dance. This is the last dance.
0: 48 ടീമുകൾ ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാകത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ഇൻ അസോസിയേഷൻ വിത്ത്
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Chennai Beats.
7: Tamil head of the hour.
8: In the art of podumakkolunda

0: testing two. Testing two. Morning Safari. Morning Safari. Morning
1: Safari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
0: Brought to you by
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
5: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
6: ലോകകപ്പിലെ മത്സരങ്ങൾ വെറും മത്സരങ്ങൾ മാത്രമല്ല, ചില വലിയ നല്ല ചിന്തകൾ നമുക്ക് കൂടി നൽകുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് കേപ് വെർദെ എന്ന് പറയുന്ന ടീമിന്റെ ആ ഒരു ഗോൾ കീപ്പറെ കുറിച്ചിട്ടായിരുന്നു. ഹോസിമാർ ഹോസേ ഡിയാസ് എന്ന 40-കാരൻ സ്പെയിൻ എന്ന ടീമിനെ തന്നെ വിറപ്പിച്ച് കളഞ്ഞു. ആ ഒരു വിശേഷം പറഞ്ഞു എന്ന കൂട്ടത്തിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം, ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഒരു ടേക്ക് എന്താണ് എന്നുള്ളത് ചോദിച്ചു വരികയായിരുന്നു. ഷിഹാസിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, പ്രായം കൂടുന്തോറും എക്സ്പീരിയൻസും ടാലൻറ്റും കൂടുകയല്ലേ ചെയ്യുന്നത് എന്നുള്ള ഒരു ഒരു ഒരു ഒരു അഭിപ്രായമാണ് എനിക്കിവിടെ ഷിഹാസിൻ്റെ വക എത്തിയിട്ടുള്ളത്. അജയ് കൊച്ചിൻ നാട്ടിൽ നിന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഗംഭീരം ഓക്കെ. അതോടൊപ്പം തന്നെ ഒരുപാട് പേര് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നതിനോട് യോജിക്കുന്നു എന്നുള്ള അഭിപ്രായം തന്നെയാണ് നമുക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം, അതല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. നിജോമോൻ ജോസഫിന്റെ ഒരു മെസ്സേജ് കൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന ടൈമിൽ അർജന്റീന ടീം കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്. അത്രമാത്രം ആവേശത്തോടുകൂടി കുറച്ചു മുമ്പ് നമ്മുടെ അൽജോ പറഞ്ഞ പോലെ തന്നെ അർജന്റീന ജയിച്ചായിരിക്കും തുടങ്ങുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം, അർജന്റീന ജയിച്ച് തന്നെ ആയിരിക്കുമോ തുടങ്ങുക? സ്പെയിൻ ജയിച്ച് തുടങ്ങിയിട്ടില്ല, അപ്പം അങ്ങനെയുള്ള ബ്രസീലിന് വിജയിച്ച് തുടങ്ങാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അർജന്റീന വിജയിച്ച് തന്നെ ആയിരിക്കുമോ തുടങ്ങുക? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അക്കൂട്ടത്തിൽ ഒരു ചെറിയ ചോദ്യം കൂടെ കേട്ടോ, അർജന്റീന ജേഴ്സിയിലെ എത്രാമത്തെ മത്സരത്തിന് വേണ്ടിയിട്ടാണ് മെസ്സി ഇറങ്ങാൻ പോകുന്നത്? ആ ഒരു ചെറിയ ചോദ്യം കൂടി ഈ സമയത്തൊന്ന് ചോദിക്കുകയാണ്. അർജന്റീന ജേഴ്സിയിലെ മെസ്സിയുടെ എത്രാമത്തെ മത്സരത്തിനായിരിക്കും നമ്മൾ സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഈ സമയത്തൊന്ന് ചോദിക്കുകയാണ്.
7: Every goal, every match, every moment of the FIFA World Cup 2026 in association with
8: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
6: അൾജീരിയക്കെതിരായിട്ടുള്ള മത്സരത്തിന് മെസ്സി ഇറങ്ങുന്ന സമയത്ത് മെസ്സിയുടെ അന്താരാഷ്ട്ര കരിയറിലെ ഗംഭീരമായിട്ടുള്ള ഒരു നാഴികക്കല്ലിലേക്ക് അദ്ദേഹം എത്തും എന്നുള്ളതാണ്. അർജന്റീന ജേഴ്സിയിലെ എത്രാമത്തെ മത്സരത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അതുകൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, പ്രായം കൂടുമ്പോഴും ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുവാണോ കുറയുവാണോ ചെയ്യുക, എന്താണ് നിങ്ങളുടെ അക്കാര്യത്തിലുള്ള അഭിപ്രായം എന്നുള്ളത് കൂടി അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് അറിയിക്കാം, അതല്ലെങ്കിൽ എന്നെ വിളിക്കാം. 444-444-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൾസും വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഉറുമിയിലെ പാട്ട് നിജോമോൻ ചോദിക്കുന്നുണ്ട്, ഞാൻ അത് പ്ലേ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്നത് എ ഓട്ടോ മൂവിയിലെ പാട്ടാണ്. സമയം 7 കഴിഞ്ഞ് 41 മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഞാനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സിലേക്കും പ്രത്യേകിച്ച് വേൾഡ് കപ്പിൽ മത്സരങ്ങളുടെയും നാട്ടിലെ ആവേശങ്ങളും ഒക്കെ തന്നെ നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് അടുത്ത മണിക്കൂറിൽ അറിയാനായിട്ടുണ്ട്. അപ്പം അതിനായിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാട്ടുകളൊക്കെ കേട്ട് നമ്മളങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ സ്വന്തം മോർണിംഗ് സവാരിയിൽ

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഖിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
3: കേട്ട് കേട്ട് കൂട്ടുക.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: ഡോക്ടർ ഓൺ എയർ, ഡോക്ടർ ഓൺ എയർ, ബ്രോട്ട് ടു യു ബൈ
5: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
6: നമസ്കാരം, ഞാൻ ഡോക്ടർ ആബിദ്, ജനറൽ ഡെന്റിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. മിക്കവാറും എല്ലാവർക്കും ഉള്ള സംശയമാണ് സ്കെയിലിംഗ് അഥവാ ഡെന്റൽ ക്ലീനിങ് മൂലം എനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരിക്കലും എനാമലിന്റെ യാതൊരു കേടുപാടും ഉണ്ടാകുന്നില്ല, മറിച്ച് പല്ലിന് ചുറ്റും മുണയ്ക്ക് താഴെയുള്ള അഴുക്കിനെ ഒഴിവാക്കി മുണാരോഗ്യം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി അഴുക്കുണ്ടായിട്ടും ക്ലീനിങ് ചെയ്യാൻ വിമുഖത കാണിച്ചാൽ അഴുക്കിന് താഴെയുള്ള എല്ലും മുണയും നഷ്ടമായിക്കൊണ്ടിരിക്കും എന്നതാണ്. അവസാനം പല്ലിന് ഇളക്കം സംഭവിക്കുന്നതിലേക്കും പല്ല് നഷ്ടപ്പെടുന്നതിലേക്കും എത്തിപ്പെടും. താങ്ക് യു.
5: Naseem Surgical and Medical Center. Appointment-ukalkkayi vilikku 444-111-1133.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
0: Suno updates.
6: Suno updates like is swagatham. Update galumai Nisam. ആഗോള സമാധാന സൂചികയിൽ ഖത്തർ മേഖലയിൽ ഒന്നാമത്. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2026 ഈ നേട്ടം. മേഖലയിലെ ഏറ്റവും സുരക്ഷിതവും സ്ഥിരതയാർന്നതുമായ രാജ്യമെന്ന നിലയിൽ ഖത്തറിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതാണ് ഈ നേട്ടം. ഫിഫ റാങ്കിംഗിൽ മുന്നേറി ഖത്തർ, 7 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി. ഗുണകരമായത് സ്വിറ്റ്സർലൻഡിനെതിരായ സമനില മത്സരമായിരുന്നു.

2026 കമ്മ്യൂണിറ്റി സംരംഭങ്ങളുടെ ഭാഗമായി ജനപങ്കാളിത്തത്തോടെ പരിസ്ഥിതി സുസ്ഥിരത ഉറപ്പുവരുത്തുന്ന ബീച്ച് ദ്വീപ് ശുചീകരണ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ മുനിസിപ്പാലിറ്റി മന്ത്രാലയം പൊതുശുചിത്വ വിഭാഗം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ജൂൺ 20 അൽഖരായജ് ബീച്ചിലും ജൂൺ 27 അൽവക്ര ഫാമിലി ബീച്ചിലും കൂടുതൽ ശുചീകരണ പരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എച്ചിലെ ആവേശകരമായ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഉറുഗ്വേയെ സമനിലയിൽ തളച്ച് സൗദി അറേബ്യ. 1-1 എന്ന സ്കോറിലാണ് മത്സരം അവസാനിച്ചത്. ഇനി ഇന്ന് നടക്കുന്ന മറ്റൊരു മത്സരം ഫ്രാൻസ് സെനഗൽ പോരാട്ടമാണ്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 43 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 32 ഡിഗ്രി സെൽഷ്യസ്.

0: ഓർമ്മകൾ, ഒരേ ഒരു സുവർണ കിരീടം, കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ, ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും. റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 in association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം.
1: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: ആക്ഷൻ
6: മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ,
7: തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഡ്രാമ,
8: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
9: Brought to you by Safari, world class shopping experience, Doha, Qatar. And
10: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
10: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
11: ഇൻ അസോസിയേഷൻ വിത്ത്
12: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
13: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just be

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24

0: 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: നമസ്കാരം, ഞാൻ ജാസ്തിക്. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7 കെ

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുകയാണ് മോർണിംഗ് സവാരി വിശേഷങ്ങൾ. ഞാൻ നിസ്സാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ജൂൺ 16 ചൊവ്വാഴ്ച ദിവസമാണ്. ഹോസിമാർ ഹോസെ ഡിയാസ് എന്ന വൊസീഞ്ഞ അദ്ദേഹത്തിന്റെ 40th വയസ്സിൽ ഒരു ടീമിനെ തന്നെ അദ്ദേഹം അങ്ങോട്ട് വിറപ്പിച്ചു.
7: Let's play football.
8: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026
9: in association with
10: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാൻ സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
6: സ്പെയിനെതിരെ ഒരു വൻമതിലായിട്ട് നിന്ന 40-കാരനായിട്ടുള്ള ആ ഒരു താരം, ആ താരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അക്കൂട്ടത്തിൽ ഞാൻ ചോദിച്ച ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനോട് എത്രമാത്രം നിങ്ങൾ യോജിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചു വരുന്ന സമയത്ത് നമ്മളുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഷെയർ ചെയ്യാനായിട്ട്.
11: ഗുഡ് മോർണിംഗ് നിസ, ഇത് അർഷദാണ്, തൃശൂർ. ഇന്നത്തെ ടോപ്പിക്ക് വളരെ നല്ലൊരു ടോപ്പിക്കാണെന്ന് തോന്നി. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസ് ആയ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കേൾക്കുമ്പോൾ ഇതൊരു വളരെയധികം പോസിറ്റീവ് ജനിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. കാരണം എനിക്കും ഈ പറഞ്ഞ മാതിരി അത്യാവശ്യം നല്ല ഏജുള്ള ഒരാളാണ്, ഒരു ഗ്രാൻഡ് പാപ്പയാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഈ വയസ്സ് എന്നുള്ളത് ജസ്റ്റ് ഫോർ എ നമ്പർ. നമ്മൾ വയസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഡേ ബൈ ഡേ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇപ്പോഴും ഞാൻ ഒത്തിരി കാര്യങ്ങള് ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ഓർഗനൈസേഷൻ, ഒരുപാട് ഈവൻ ദോ ഡാൻസ് പോലും ഞാൻ ഓരോരോ പരിപാടികളിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഊർജം തരുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക, നമ്മളെ സ്വയം തൃപ്തിക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മളുടെ ഹെൽത്തും മറ്റുള്ള കാര്യങ്ങളും അതിനെ പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്യുള്ളൂ. എന്തായാലും ഇന്നത്തെ ദിവസം ഒരു നല്ലൊരു ദിവസമായി തീരട്ടെ. എല്ലാ എന്റെ പ്രവാസികൾക്കും നല്ലൊരു ദിവസം നേരുന്നു. നല്ലതിനായി പ്രാർത്ഥിക്കും.
6: അർഷദായിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ ശ്രീയുടെ മെസ്സേജ് ഉണ്ട്, ഹായ് ഗുഡ് മോർണിംഗ്, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ വിത്ത് ഹെൽത്ത് ആൻഡ് വെൽത്ത്. അതുകൊണ്ട് കേട്ടോ, ഓക്കെ. ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺഫിഡൻസ് ആൻഡ് എക്സ്പീരിയൻസ് എന്നുള്ളൊരു അഭിപ്രായമാണ് ശ്രീയുടെ ഭാഗത്ത് നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു താരത്തിലൂടെ തന്നെ ഈ ഒരു ചോദ്യത്തിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അതിഗംഭീരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ, 444-917 എന്ന നമ്പറിലേക്ക്. കൂടെ സ്പെയിൻ ഫാൻസിന്റെ സങ്കടമൊക്കെ എനിക്ക് വലിയ മെസ്സേജുകളായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ സ്പെയിന് അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും, ആരാധകരുടെ ആശ്വാസത്തിനെങ്കിലും 2022 നിന്ന് ഒരു മാറ്റവും സംഭവിച്ചില്ലല്ലോ. ചുമ്മാ ഗ്രൗണ്ട് മുഴുവൻ ഓടി നടന്ന് പാസ് പാസ് അവസാനം എന്തായി, പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. വമ്പന്മാരോട് പൊരുതി തോറ്റാലും സമനില നേടിയാലും എതിർ ടീമുകളെ കുറിച്ച് അറിയാൻ ഒരു ആഗ്രഹം കാണും എന്ന് പറഞ്ഞിട്ട് കേപ്പ് വെർദെ എന്നുള്ള ആ ടീമിനെ കുറിച്ചും അവരുടെ ടീമിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ തന്നെ സനിൽജി ഒരു വലിയ കുറിപ്പ് ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ലേ സ്പെയിൻസ് ഫാൻസ് കൊളപ്പുള്ളി ഡയലോഗ് ഒക്കെ ഇട്ട് അടുത്ത കളിക്കെങ്കിലും വലകളക്കാൻ നോക്കണം, പാസ് ഒത്തില്ല ഒത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും വരും മത്സരങ്ങളിൽ തകർക്കാനായിട്ട് സാധിക്കട്ടെ. എന്തായാലും കീപ് വെർദെ എന്ന് പറയുന്ന ടീമിനെ കുറിച്ചും ആ ടീമിന്റെ വിശേഷങ്ങളും ഒക്കെ തന്നെ നമ്മളിങ്ങനെ കൂടുതൽ സെർച്ച് ചെയ്ത് പോകുന്ന സമയം തന്നെയാണ്. അപ്പൊ എന്തായാലും കുഞ്ഞൻ ടീമുകളെ ഒന്നും ചെറുതായിട്ട് കാണേണ്ടതില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നൽകുന്ന ഒരു മത്സരം കൂടിയായിരുന്നു ഇന്നലത്തെ സ്പെയിൻ കേപ്പ് വെർദെ മാച്ച് എന്ന് പറയുന്നത്. അപ്പൊ എന്നാലും കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ വിശേഷങ്ങളും ഷെയർ ചെയ്യാം. അതിനു മുൻപായിട്ട് അടുത്ത പാട്ടെത്തി കഴിഞ്ഞു. ജോബ് കുര്യന്റെ ഈ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്, പദയാത്രയോട് ഒരു പ്രത്യേക സ്നേഹമുള്ള ആളുകളുണ്ട്. അപ്പൊ പദയാത്ര ഫാൻസിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ടിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ്, ഞാൻ നിസ്സ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വൈഗയും ശിവാനിയും ഇപ്പോൾ ഒരു യാത്രയിലാണ്. ക്ലാസിക്കൽ ഡാൻസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർക്കും മാത്രമല്ല, സ്കൂളിലെ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മളുടെ ഒരു ഓൾ ദി ബെസ്റ്റ്. വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ വൈഗയ്ക്കും ശിവാനിക്കും പറയുന്നു.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: Brought to you by
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയാണ് കേട്ട് കഴിഞ്ഞത്. സമയം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റാണ്. ഫുട്ബോൾ ലോകത്തെ എന്തൊക്കെയാണ് പുതിയ പുതിയ അപ്ഡേറ്റുകൾ എന്നുള്ളത് കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോവുകയാണ് മോർണിംഗ് സവാരിയിൽ നമ്മൾ.
1: Every goal, every match, every moment of the FIFA World Cup 2026 in association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: സ്പെയിൻ മാച്ചിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ ചുറ്റും കേട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അധികം. അതോടൊപ്പം തന്നെ മറ്റൊരു മത്സരം, ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു മാച്ച് നടന്നത് യുറുഗ്വേ സൗദി അറേബ്യ മാച്ചായിരുന്നു. മൊത്തത്തിൽ ഒരു സമനില, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു അല്ലേ, ഒരുപാട് സമനിലകൾ വന്ന പോലെ തോന്നുന്നുണ്ട്. മത്സരം സ്റ്റാർട്ട് ചെയ്തത് മുതൽ സമനിലകൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട്. എന്നാലും ഉറുഗ്വേനെ സമനിലയിൽ തളച്ച് സൗദി അറേബ്യ അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനത്തിൽ തെറ്റുണ്ടായിരുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതമായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നു. ആദ്യ പകുതിയിലെ ഒരു ആധിപത്യം എന്ന് പറയുന്നത് അത് യുറുഗ്വേക്കായിരുന്നെങ്കിലും 41-ാമത്തെ മിനിറ്റിൽ സൗദി മുന്നിലേക്ക് എത്തുന്നു. പ്രതിരോധ താരം അബ്ദുള്ള അലാമുഴി ആയിരുന്നു ആ ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ സൗദി ഗോൾ കീപ്പറും ഒരു തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു, ശരിക്കും ഉറുഗ്വേയുടെ ഒരു ക്ഷമ കെടുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. മത്സരം അവസാനിക്കാനായിട്ട് ഒരു 9 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുക അല്ലെങ്കിൽ ശേഷിക്കുന്ന സമയത്താണ് ഉറുഗ്വേയുടെ ആ ഒരു സമനില ഗോൾ മാക്സി എന്ന് പറയുന്ന പ്ലെയറുടെ ഭാഗത്ത് നിന്നും എത്തിയിട്ടുണ്ടായിരുന്നു. ഇഞ്ചുറി ടൈമിലൊക്കെ വിജയ ഗോളിനായിട്ട് ഉറുഗ്വേ മുന്നേറ്റങ്ങളൊക്കെ നടത്തിയെങ്കിലും സൗദി ഗോൾ കീപ്പറെ മറികടന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നെയ്മർ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് പ്രത്യേകിച്ച് ബ്രസീൽ ഫാൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. എങ്ങനെ, എന്താണ് അപ്ഡേറ്റ്, എങ്ങനെയാണ് ഉടനെ കളത്തിലേക്ക് ഇറങ്ങുമോ, എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയ്ത്തിക്കെതിരായിട്ടുള്ള മത്സരത്തിലും ബ്രസീൽ താരം നെയ്മർ കളത്തിലേക്ക് ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമൊക്കെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരിച്ചു വരവനായിട്ട് അത്ര ഒരു തിടുക്കമില്ല എന്നുള്ള കണക്കുകൂട്ടലുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എന്തായാലും ഇനി വരുന്ന മത്സരങ്ങളും തകർപ്പനായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ.
1: Every goal, every match, every moment of the FIFA World Cup 2026 in association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.

0: സുനോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ 91.7 KTKK.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സമയം കൃത്യം 9 മണി കഴിഞ്ഞ 3 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ജൂൺ 16 ചൊവ്വാഴ്ച ദിവസത്തിന്റെ വിശേഷങ്ങളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന സമാധാനത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് അല്ലെ. തീർച്ചയായും 2026 ആഗോള സമാധാന സൂചികയിൽ മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക മേഖലയിൽ നമ്മുടെ ഖത്തർ 1st place സ്വന്തമാക്കി എന്നുള്ള ഏറ്റവും അഭിമാനകരമായിട്ടുള്ള, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വിശേഷം കൂടിയുണ്ട്. മേഖലയിലെ ഏറ്റവും സുരക്ഷിതവും സ്ഥിരതയാർന്നതുമായ രാജ്യം എന്ന നിലയിൽ ഖത്തറിന്റെ നേട്ടം, അല്ലെങ്കിൽ ഖത്തറിന്റെ ഈ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതാണ് ഈ ഒരു നേട്ടം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായും വളരെ സന്തോഷകരമായിട്ടുള്ള ആ ഒരു വിശേഷം ഷെയർ ചെയ്തുകൊണ്ട് നേരെ നമ്മുടെ ഹൈഡൻ സീക്കിലേക്ക് പോവുകയാണ്. ഒരു സിനിമ നമ്മളൊന്ന് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു. ഓക്കെ, 95 റിലീസായ സിനിമയാണിത്. 95 റിലീസായ ഒരു സിനിമയാണിത്. അടുത്തൊരു സൂചന പറയുകയാണെങ്കിൽ ദേവയാനിയാണ് ഈ സിനിമയിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ദേവയാനി

നായികയായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഏത് സമയത്താണ് ആ ഒരു ടൈപ്പ് സിനിമകൾ നമ്മുടെ മലയാളത്തിൽ ഉണ്ടായിരുന്നൊരു സമയമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈമിലെ ഒരു ഒരു സിനിമയാണ് കേട്ടോ. ഒരു ഇംഗ്ലീഷ് പേരാണ് ഈ സിനിമയുടെ, മലയാളം പേരല്ല, ഫുൾ ഇംഗ്ലീഷിലാണ് ഈ സിനിമയുടെ പേര്. ഏതാണ് ഈ മൂവി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ? 95 ഇറങ്ങിയ ഒരു മലയാളം സിനിമയാണിത്. ദേവയാനി ഈ സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ഒരു ഇംഗ്ലീഷ് പേരാണ്, മലയാളം പേരല്ല ഈ സിനിമയുടേത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ പെട്ടെന്ന് മെസ്സേജിൽ അയച്ചിട്ടോ 5000917 എന്ന നമ്പറിലേക്ക്. ഭയങ്കര സ്പീഡിൽ ഉത്തരങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അൻസൽ ഹബീബ് ഒന്നും ആലോചിച്ചു പോലും ഇല്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതിനു മുമ്പ് ഉത്തരം എനിക്ക് അയച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ ബാക്കിയുള്ളവരുടെ റൈറ്റ് ആൻസേഴ്സ് പെട്ടെന്ന് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടുകൂടി നിങ്ങൾക്ക് തരാണ്. മിലി മൂവിയിലെ ഷാൻ റഹ്മാൻ സോങ്.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ.
3: യു ആർ ലിസണിംഗ് ടു
2: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സിനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

ത്രീ ഓ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. ഇനി ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഖത്തർ ടീം നമ്മൾ ഏറ്റവും അധികം ആവേശത്തോടുകൂടി അടുത്ത മത്സരത്തിന് വേണ്ടിയിട്ട് വേൾഡ് കപ്പിലെ അടുത്ത മാച്ചിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. അടുത്ത മത്സരത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട് നമ്മുടെ ടീം മുന്നോട്ട് വരട്ടെ എന്നുള്ള ആശംസകൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോകകപ്പിലെ ആ ഒരു ഗംഭീര തുടക്കത്തിന് പിന്നാലെ ഫിഫ റാങ്കിങ്ങിലും നമ്മളുടെ ടീം ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലത്തെ റാങ്കിംഗ് പ്രകാരം നമ്മൾ 7 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഗുണകരമായത് സ്വിറ്റ്സർലൻഡിനെതിരായിട്ടുള്ള ആ ഒരു സമനിലയുണ്ടല്ലോ, അത് തന്നെ വളരെ വലിയ രീതിയിൽ തന്നെ നമുക്ക് ആ റാങ്കിങ്ങിൽ ഗുണകരമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും സിനിമ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു സിനിമ കാണാനുള്ള ടിക്കറ്റ് കൂടെ നിങ്ങളുടെ കൈകളിലേക്ക് വരും. ബാലൻ മൂവി കാണാനുള്ള ടിക്കറ്റുകളായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും സൂചനകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 95 റിലീസായ ഒരു മലയാളം സിനിമയാണിത്. ദേവയാനയാണ് ഈ സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഒരു ഇംഗ്ലീഷ് പേരാണ് ഈ സിനിമയുടെ പേര്. ഏതാണെന്ന് പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 5000097 എന്ന നമ്പറിലേക്ക്. അൻസലിന് ആദ്യം കിട്ടി. ഷിജോയുടെ മെസ്സേജ് റൈറ്റ് ആൻസറാണ്. ഷാഫി റൈറ്റ് ആൻസർ അയക്കുന്നു. സഹല നർഗീസ് റൈറ്റ് ആൻസറാണ്. അരുണിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അമീൻ കറക്റ്റാണ് കേട്ടോ. ഹസീബിൻ്റെ റൈറ്റ് ആൻസർ. സജാദ് റൈറ്റായിട്ട് അയക്കുന്നു. റാഷിദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് അനന്യയുടെ റൈറ്റ് ആൻസറും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏതാണ് സിനിമ എന്നുള്ളത് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടോളൂ. 5000097 എന്ന നമ്പറിലേക്ക് ബാലൻ മൂവി കാണാനുള്ള ചിദംബരം മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരത്തിൻ്റെ വരുന്ന മറ്റൊരു സിനിമ കൂടിയാണ് ബാലൻ എന്ന് പറയുന്നത്. അതിഗംഭീരമായിട്ട് ട്രെയിലർ കാണാത്ത ആളുകൾ ഒന്നിടത്ത് കാണണം കേട്ടോ. തകർപ്പെന്ന് വെച്ചാൽ തകർപ്പനായിട്ടുണ്ട്. അപ്പോൾ ആ മൂവി കാണാനുള്ള ടിക്കറ്റുകളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് വരാണ്. ആഗതൻ മൂവിയിലെ പാട്ട്.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
3: Let's play football.
4: Football Mania.
5: മെക്സിക്കോ ലോകകപ്പിലാണ് ഫിഫ റെഡ് കാർഡും യെല്ലോ കാർഡും അവതരിപ്പിക്കുന്നത്. അതുവരെ റെഫറി വാക്കാൽ നിർദ്ദേശം നൽകുകയായിരുന്നു പതിവ്. പക്ഷേ ആ ലോകകപ്പിൽ റെഡ് കാർഡ് ഉപയോഗിച്ചില്ല. 1974 ജർമ്മനി ലോകകപ്പിലാണ് റെഡ് കാർഡ് ഒരു താരത്തിന് ലഭിക്കുന്നത്. കെൻ ആസ്റ്റൺ അദ്ദേഹമായിരുന്നു ഈ ആശയം അവതരിപ്പിച്ചത്. ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളായിരുന്നു ഈ ആശയത്തിന് പിന്നിൽ. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ യെല്ലോ കാർഡുകൾ വന്ന മത്സരം ഏതായിരുന്നു എന്നറിയാമോ? 2022 അർജന്റീന ഹോളണ്ട് മത്സരമായിരുന്നു അത്. 18 മഞ്ഞ കാർഡുകൾ. ലുസൈൽ സ്റ്റേഡിയം ആയിരുന്നു അന്ന് അതിന് വേദിയായത്.
3: Let's play football.
4: Football Mania.
6: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: ഷെറീന ഫാൻസിന്റെ കാത്തിരിപ്പിന് പതുക്കെ അവസാനം വരാനായിട്ട് പോവുകയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മൊമെന്റ് നമ്മൾക്ക് തൊട്ടരികിലേക്ക് ഇതാ വരുന്നു.
1: Every goal, every match, every moment of the FIFA World Cup 2026 in association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: ലയണൽ മെസ്സിയും സംഘവും ലോകകപ്പ് നിലനിർത്താനുള്ള പോരാട്ടത്തിന് മൈതാനത്തിലേക്ക് കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു മത്സരത്തിനായിട്ട്. അർജന്റീനയും ആഫ്രിക്കൻ കരുത്തരായിട്ടുള്ള അൾജീരിയയുമായിട്ടുള്ള മത്സരമായിരിക്കും നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഇരു ടീമുകളും ഇതിനു മുൻപ് അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ നോക്കി പോവുകയാണെങ്കിൽ ഇരു ടീമുകളും ഇതിനു മുൻപ് ഒരു തവണ മുഖാമുഖം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അർജന്റീനയ്ക്ക് തന്നെയായിരുന്നു വിജയം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 2014 ശേഷം ആദ്യമായിട്ട് ലോകകപ്പിനെത്തുന്ന അൾജീരിയൻ ടീം ആദ്യ മത്സരത്തിൽ ഒരു അട്ടിമറി വിജയം അവർ ലക്ഷ്യമിടുന്നുണ്ട്. അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. യോഗ്യതാ റൗണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു മാച്ചിൽ മാത്രമാണ് അൾജീരിയൻ ടീം പരാജയം അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. മികച്ച ഒരു താരനിരയുമായിട്ട് തന്നെയാണ് അൾജീരിയയും എത്താനായിട്ട് പോകുന്നത്. മാത്രമല്ല ഒരു വലിയ റെക്കോർഡ് മെസ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. 6th ലോകകപ്പിന് ഇറങ്ങുന്ന സമയത്ത് മെസ്സിക്ക് ഒരു റെക്കോർഡ് കൂടി സ്വന്തമാകും. ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പുകളിൽ കളിച്ച താരമെന്ന ഖ്യാതി അദ്ദേഹത്തിന്റെ പേരിനൊപ്പം ചേർക്കുകയും ചെയ്യും. ആ റെക്കോർഡ് ഒരു വിജയത്തോടുകൂടി ആഘോഷിക്കട്ടെ എന്നുള്ളതാണ് അർജന്റീന ഫാൻസും മെസ്സിയെ വളരെയധികം സ്നേഹത്തോടെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. അപ്പം എന്തായാലും എന്താണ് സംഭവിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പെയിനും ബ്രസീലും ഒക്കെ സമനിലയിലാണ് ആരംഭിച്ചത്. അർജന്റീന വിജയത്തിൽ ആരംഭിക്കുമോ എന്നുള്ളത് നമ്മൾ വെയിറ്റിംഗ് ആണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അതോ എന്തെങ്കിലും ഒരു എന്താ പറയുക സമനിലയോ അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും ആ മത്സരം മാറുക എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടെ എൻ്റെ സൂചനകൾ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 95 റിലീസായ ഒരു സിനിമയെക്കുറിച്ചാണ് നമ്മളിന്ന് ചോദിച്ചത്. ദേവയാനിയാണ് ഈ സിനിമയിലെ നായിക. ഒരു ഇംഗ്ലീഷ് പേരാണ് ഈ സിനിമയ്ക്ക്. ഏതാണ് ഈ മൂവി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസർ അയക്കുന്നവരിൽ നിന്നും ഭാഗ്യശാലികളെ കാത്ത് ബാലൻ എന്നുള്ള മൂവി കാണാനുള്ള ടിക്കറ്റുകൾ നിങ്ങളെ വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിട്ടലിൻ പാട്ടിലേക്ക് കൂടി പോവാണ്. ചെന്നൈ ബീറ്റ്സിൽ
3: ചെന്നൈ ബീറ്റ്സ്.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: നമസ്കാരം, ഞാൻ ജോണി ആന്റണി.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. നമ്മളൊരു സിനിമ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലൻ മൂവി കാണാനുള്ള ടിക്കറ്റുകളായിരിക്കും ഭാഗ്യശാലികളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ചിദംബരം സംവിധാനം ചെയ്യുന്ന വളരെയധികം പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന മൂവിയാണ് ബാലൻ എന്ന് പറയുന്ന ആ സിനിമയുടെ ടീസറും ട്രെയിലർ പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒന്ന് കണ്ടു നോക്കിയുള്ളൂ, തകർപ്പനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബാലൻ മൂവി കാണാനുള്ള ടിക്കറ്റുകൾ എങ്ങനെ ലഭിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂചനകൾ നമ്മളിങ്ങനെയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. 95 റിലീസായ സിനിമയാണിത്. ദേവയാനിയായിരുന്നു ഈ സിനിമയിലെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. മലയാളം പേരല്ല, ഒരു ഇംഗ്ലീഷ് പേരാണ് ഈ സിനിമയുടേത്. ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ധനീഷിന് റൈറ്റ് ആൻസറുണ്ട്, നിക്കേഷ് റൈറ്റ് ആൻസറാണ്, അമീറിൻ്റെ മെസ്സേജുണ്ട്, അബു അബീദ്, പിന്നെ ബിനീഷ് റൈറ്റ് ആൻസർ അയക്കുന്നു, ഷാസിൽ കെ സലാം, അബൂബക്കർ, സൽമാൻ ഫാരിസ്, ധ്രുവം അല്ലല്ലോ, ഞാൻ 95 സിനിമയായിരുന്നു, ധ്രുവം അല്ല റൈറ്റ് ആൻസർ, മറ്റൊരു മൂവിയാണ്. ധ്രുവം മലയാളം വേർഡല്ലേ, ഇംഗ്ലീഷ് വേർഡല്ലല്ലോ. ഓക്കെ, അപ്പോൾ ധ്രുവമല്ല നമ്മളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഹഫീസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, റൈറ്റ് ആൻസറാണ്. ഹരുൺ റഷീദ് റൈറ്റ് ആൻസർ, സനോജ് റൈറ്റ് ആൻസർ. ഇനിയിപ്പോൾ സണൽജി ചോദിക്കുന്ന 3 പേരുണ്ടോ ആർമിയുണ്ടോ, കറക്റ്റാണ്, 3-man army ആണ് നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ദേവയാനി നായികയായ ദിലീപ് നായകനായിട്ടുള്ള ഒരു കോമഡി മൂവിയായിരുന്നു 3-man army എന്ന് പറയുന്നത്. ആ സിനിമയായിരുന്നു റൈറ്റ് ആൻസർ കേട്ടോ. ഇനിയും കുറച്ച് പേരുടെ മെസ്സേജ്, ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഫ്രണ്ട്സ് റനീസിൻ്റെ റൈറ്റ് ആൻസർ, സിൻചൂസിൻ്റെ റൈറ്റ് ആൻസർ, റനീഷ് പക്ഷേ സിനിമയുടെ പേരൊന്ന് മാറിപ്പോയി. ഓക്കെ, വിനീതിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്നാലും റൈറ്റ് ആൻസർ അയച്ചവരിൽ നിന്നും ഭാഗ്യശാലികൾക്കായിരിക്കും ബാലൻ മൂവി കാണാനുള്ള ടിക്കറ്റുകൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി വിശേഷങ്ങൾ എനിക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സമയം 9 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ജൂൺ 16 ചൊവ്വാഴ്ച ദിവസമാണ്. ഇന്ന് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമായി മാറട്ടെ എന്നുള്ള സ്പെഷ്യൽ ആശംസകൾ കൂടി തന്നുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി ഞാനിങ്ങനെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. കൂടെ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വേൾഡ് കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക, ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഷെയർ ചെയ്യുക എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അങ്ങനെ ചാറ്റാ ബൈ ബൈ പറയുന്നു. ഇനി ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ കൂടെ അഷ്ടമി ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ഡേ ആയിട്ട് മാറട്ടെ. റേഡിയോ സോണോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി
0: ഓൺലി ഓൺ റേഡിയോ.

0: 7 FM
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
0: സുനോ അപ്ഡേറ്റ്സ്.
2: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസാം. ആഗോള സമാധാന സൂചികയിൽ ഖത്തർ മേഖലയിൽ ഒന്നാമത്. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2026 ഈ നേട്ടം. മേഖലയിലെ ഏറ്റവും സുരക്ഷിതവും സ്ഥിരതയാർന്നതുമായ രാജ്യമെന്ന നിലയിൽ ഖത്തറിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതാണ് ഈ നേട്ടം. ഫിഫ റാങ്കിംഗിൽ മുന്നേറി ഖത്തർ, 7 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി. ഗുണകരമായത് സ്വിറ്റ്സർലൻഡിനെതിരായ സമനില മത്സരമായിരുന്നു. 2026 കമ്മ്യൂണിറ്റി സംരംഭങ്ങളുടെ ഭാഗമായി ജനപങ്കാളിത്തത്തോടെ പരിസ്ഥിതി സുസ്ഥിരത ഉറപ്പുവരുത്തുന്ന ബീച്ച് ദ്വീപ് ശുചീകരണ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ മുനിസിപ്പാലിറ്റി മന്ത്രാലയം പൊതുശുചിത്വ വിഭാഗം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ജൂൺ 20 അൽഖറായേജ് ബീച്ചിലും ജൂൺ 27 അൽവക്ര ഫാമിലി ബീച്ചിലും കൂടുതൽ ശുചീകരണ പരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എച്ചിലെ ആവേശകരമായ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഉറുഗ്വേയെ സമനിലയിൽ തളച്ച് സൗദി അറേബ്യ. 1-1 എന്ന സ്കോറിലാണ് മത്സരം അവസാനിച്ചത്. ഇനി ഇന്ന് നടക്കുന്ന മറ്റൊരു മത്സരം ഫ്രാൻസ് സെനഗൽ പോരാട്ടമാണ്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 43°C, കുറഞ്ഞ താപനില 32°C.
0: Weather report powered by Qatar Meteorology Department. This is home delivery only on Radio Suno 91.7 FM.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: വെൽക്കം വെൽക്കം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. അഷ്ടമിയാണ് കൂടെ എത്തിയിരിക്കുന്നത്. സമയം 10 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആകുമ്പോൾ ഏകദേശം പറയുമ്പോൾ 10:10 സമയമായിരിക്കുന്നു. അങ്ങനെ ഹോം ഡെലിവറിയിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ ഒരുപാട് ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ നടന്നവരുണ്ടാവാം, നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടന്നവരുണ്ടാവാം. പക്ഷേ എന്താണെങ്കിലും രാവിലത്തെ ആ മൂഡ് വെച്ചിട്ട് ഡോണ്ട് ജസ്റ്റ് യു നോ ജഡ്ജ് ദ ഹോൾ ഡേ. നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് തന്നെ അതിനെ എടുത്ത് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നോക്കുക. ഹാ, ഇന്ന് രാവിലെ തന്നെ എനിക്കത്ര പോസിറ്റീവ് ആയിരുന്നില്ല, പക്ഷെ ഞാനതിനെ പോസിറ്റീവിലേക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ നേരെ ഓഫീസിലേക്ക് വന്നപ്പോഴത്തേക്കും എന്നെ പോസിറ്റീവ് ആക്കാനാണോ എന്ന് എനിക്കറിയില്ല. ഒരാൾ ഭയങ്കര സ്വീറ്റ് ക്രേവിങ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഓഹോ നിസ് എന്താണ് പറയുന്നത് നോക്കാം എന്നൊക്കെ. അതിനനുസരിച്ചിട്ടുള്ളൊരു ചെറിയ തട്ടിക്കൂട്ട് പരിപാടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് സംഭവം എന്നൊക്കെ ഞാൻ പിന്നെ പറയാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 5000997ലേക്ക്. ഇങ്ങനെ പോകുന്നു ഇന്നത്തെ ആ ഒരു മോർണിംഗ് മോർണിംഗ് വൈബ്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല ഹാപ്പി ആയിട്ടാണോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും ടാസ്ക്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ടാസ്ക് ഇന്നുണ്ടോ? എന്താണെങ്കിലും നിങ്ങളുടെ ഒരു ഡേ എങ്ങനെയാണ് തുടങ്ങാനായിട്ട് പോകുന്നത് എന്നെനിക്ക് മെസ്സേജ് അയക്കുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം എവിടെ നിന്നാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മെസ്സേജ് അയക്കുക. നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് റേഡിയോ സുനു നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് ചത്താ പച്ചയിൽ ഒരു പാട്ടിൽ തന്നെ തുടങ്ങാം. ആ ഒരു സോങ് സുനു ഫ്രഷ്, ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് നല്ല നല്ല പാട്ടുകളും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടേ.

തീർച്ചയായും ഒരു നയൻറ്റീസിലെ നല്ലൊരു പാട്ട് വെച്ച് തരും അഷ്ടമി എന്ന് പറയാനായിട്ട് മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കുന്ന ഒരാളാണെങ്കിൽ പവിത്രത്തിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങും ഓൺ ദ വേ ആണ് കേട്ടോ. അതുകൊണ്ട് കേട്ടോണ്ടിരിക്കുക, ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ഹോം ഡെലിവറിയിൽ അഷ്ടമിയാണ് കൂടെ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Hi, ഞാൻ ജോജു ജോസ്.
4: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ.
3: ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
1: You are

അങ്ങനെ ചില സമയത്ത് ആ ഒരു ചെറിയ ചെറിയ സ്വീറ്റ് ക്രീവിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താണോ എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇവിടെ കുറച്ച് പേര് രാവിലെ തന്നെ സ്വീറ്റ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ചില സമയത്ത് നിസക്ക് എങ്ങനെയാ രാവിലെ തന്നെ സ്വീറ്റ് കഴിക്കാൻ തോന്നും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബിസ്ക്കറ്റും ഒരു മിഠായിയും അതിന്റെ കൂട്ടത്തിൽ കുറച്ച് പാലും കൂടി മേടിച്ച് കൊണ്ടുവന്നൊരു കപ്പിലിട്ട് നന്നായിട്ട് കലക്കി സെറ്റ് ചെയ്ത് ഓവനിൽ വെച്ചിട്ട് ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതായത് മഗ് കേക്ക് ആക്ച്വലി അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ ഓവനിൽ വെച്ചോണ്ടിരിക്കുന്നുണ്ട്, എന്താവും അറിയത്തില്ല. എന്തായാലും ആളവിടെ കാത്തുകാത്തിരിക്കുക ഓവന്റെ മുന്നിൽ, ഇത് ഇപ്പം ആവും ഇത് ഇപ്പം ആവും എന്ന് ചോദിച്ചിട്ട് എനിക്കെന്തോ ഫ്ലോപ്പ് ആവും ഫ്ലോപ്പ് ആവും എന്ന് എന്റെ മനസ്സ് പറയുന്നു. എനിവേ ഈ ഒരു സമയത്ത് ഗുഡ് മോർണിംഗ് മെസ്സേജസും കാര്യങ്ങളൊക്കെ തന്നെ ആ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും തിരിച്ചും ഗുഡ് മോർണിംഗ്. ആൻഡ് ഓഫ് കോഴ്സ് ഇതുപോലെ നിങ്ങൾ തട്ടിക്കൂട്ട് ക്രേവിങ്സ് മാറ്റാനായിട്ട്, അതായത് ചിലപ്പോൾ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പെട്ടെന്നൊരു സാധനം കഴിക്കണം എന്ന് തോന്നി, അപ്പൊ അതിന് വേണ്ടിയിട്ട് വലിയ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും കയ്യിലില്ലാത്തപ്പോൾ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടെങ്കിൽ, ചെറുതായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് പറയണേ 5000997 കേട്ടോണ്ടിരിക്കുക. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM ഹോം ഡെലിവറിയാണ് അശ്രമിയാണ് കൂടെയുള്ളത്.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: ഹായ് നമസ്കാരം, ഞാൻ മനോജ് കെ ജയൻ
2: ദിഗംബരൻ.
3: തിരനുറയും ചുരുൾ മുടിയിൽ
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM.
2: Chennai beats.
4: Double head of the R.
5: In the art of podumakkolanda.

വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറിയാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സിറാജിന്റെ വക ഒരു സോങ്ങിന്റെ റിക്വസ്റ്റ് വന്നിരിക്കുകയാണ്. അതുപോലെ തത്ത മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് അഷ്ടമി, എന്നാ ഉണ്ട്, ഉഷാറല്ലേ? എല്ലാം നല്ല പാട്ടുകൾ. പിന്നെ എനിക്ക് ഒരു പാട്ട് വെച്ച് തരൂ, ഓക്കെ? ഈ ഒരു സോങ് എന്ന് ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞാൻ വെച്ച് തരാം കേട്ടോ. അതിനിടയിൽ ഷജിത എം കെയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, മക്കേക്ക് നല്ലതാണ്, നല്ലോണം ഐസ്ക്രീം കൂട്ടി തട്ടിക്കോന്ന്. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ ഗൈസ്, മക്കേക്ക് ഫ്ലോപ്പായി പോയി. എന്താന്നറിയില്ല, ഭയങ്കരമായിട്ട് ഒരു ഓഫീസിലൊക്കെ പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ച് വലിയ കാര്യത്തിൽ മക്കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് റെസിപ്പിയൊക്കെ പെട്ടെന്നൊന്ന് നോക്കിയിട്ടൊക്കെ ഈ ഒരു മൂന്നാല് സാധനം മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മക്കേക്കിലേക്ക് സെറ്റ് ചെയ്തത്. എന്താണ് മാറിപ്പോയെന്ന് മനസ്സിലാവുന്നില്ല. പാല് കൂടിയതാണോ നേരെ തിരിച്ച്? ഞങ്ങൾ ഇനോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾക്ക് ഈ എന്താ പറയുക, ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈവൻ ഇനോ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തോ എവിടെയോ ഒരു പ്രശ്നം പറ്റി, അവസാനം പായസം പോലെ ഇരിക്കുന്നുണ്ട്. അത് മക്കേക്കായില്ല. എന്താ പറ്റിയെന്ന് അറിയില്ല. ഷജിത, എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അടുത്ത തവണമെങ്കിലും ചെയ്യുമ്പോൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആൻഡ് ഓഫ് കോഴ്സ് ഇത് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നല്ല രീതിയിൽ പുറത്ത് ചൂടാണിപ്പോൾ. ദോഹയിലേക്ക് ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ 40 degrees Celsius ആണ്. 40 degrees Celsius. അതുകൊണ്ട് നല്ല ചൂടത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് നല്ല പോലെ സണ്ണിൻ്റെ ഈ ഒരു ഇത് സ്റ്റോക്കും അല്ലെങ്കിൽ ഹീറ്റ് സ്റ്റോക്കൊക്കെ തന്നെ വരാനായിട്ട് ചാൻസസ് കൂടുതലായിരിക്കും ഈ ഒരു ഉച്ച സമയത്തേക്കൊക്കെ എത്തുന്ന സമയം. ഈവൻ ഒരു 10 o'clock മുതൽ 1, 2, 2:30, 3 അതിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര ചൂടാണ്. മുഖത്തേക്ക് ഇങ്ങനെ ഹീറ്റ് അടിച്ച് കയറുന്ന പോലെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഇടാൻ മറക്കരുത് ആരും. എല്ലാവരും ഒരുപോലെ യൂസ് ചെയ്യുക സൺസ്ക്രീൻ. എങ്ങനെയാണോ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വരുത്തിയിട്ടുള്ള ചില സൺസ്ക്രീൻ ചിലരുടെ കയ്യിലുണ്ടാവും, അതല്ല ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണെങ്കിലും നോ പ്രോബ്ലം, ബട്ട് യൂസ് ഇറ്റ് വിത്തൗട്ട് ഫെയിൽ. കുറച്ചെങ്കിൽ കുറച്ച്, അത് കറക്റ്റായിട്ടുള്ളൊരു അളവൊക്കെ ഉണ്ട്, എന്നാൽ പോലും കുറച്ചെങ്കിലും അത് മുഖത്തേക്കൊന്ന് ഇട്ടിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അത് മറക്കരുത് കേട്ടോ. ആൻഡ് അതിനോടൊപ്പം തന്നെ വെള്ളം കുടിക്കാനും ആരും മറക്കരുത്. നല്ല രീതിയിൽ വെള്ളം ഇടയ്ക്കിടയ്ക്കൊന്ന് ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ബോഡീനെ. അയ്യോ ശരിയായില്ലേ, എൻ്റെ മോള് ഉണ്ടാക്കും, റെസിപ്പി അയക്കാം. ഹാ, ഒന്ന് അയച്ചതാ, എല്ലാം കൊളമായി കൊളമായി എന്നൊക്കെ പറഞ്ഞ വമ്പൻ ഫ്ലോപ്പ്. കുറേ നേരം പാവം നിസ കാത്തു കാത്തിരുന്നു ആ ഓവൻ്റെ തൊട്ട് മുന്നിൽ, പക്ഷെ കാര്യമില്ല, എല്ലാം പോയച്ച്. ആ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ രണ്ട് നല്ല പാട്ടിട്ടുതരാം ഞാൻ നിങ്ങൾക്ക്. എൻ്റെ സങ്കടമല്ലേ മാറണ്ടേ, കുഴപ്പമില്ല, എന്നാൽ ഞാൻ എനിക്കിഷ്ടമുള്ള രണ്ട് പാട്ടിടാം. അപ്പോഴേക്കും നൽകിയിട്ടുകൊണ്ടേ ഇരിക്കുക. ഇത് ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: കേട്ടുകൂടാം.
1: This is home delivery only on Radio Sunoh 91.7 FM.
2: സമയം 11 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് ഭയങ്കരമായിട്ട് ട്വീറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റീഷെയർ ചെയ്തപ്പെട്ട ഒരു കഥയെക്കുറിച്ചിട്ടാണ്. അതായത് ഇൻറ്റേൺ എന്ന് പറയുന്ന ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു സിനിമ, ബേസിക്കലി അത് കണ്ടവരായിട്ടുള്ള ഒരുപാട് പേര് ചിലപ്പോൾ ഉണ്ടാവും. ഇറ്റ്സ് എ ഇംഗ്ലീഷ് മൂവി. സോ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഒരു 60 ഇയർ അല്ലെങ്കിൽ 60+ റിട്ടയർഡ് ആവാറായി അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ആള് വീണ്ടും ഒരു കമ്പനിയിൽ ഇന്റേൺ ആയിട്ട് വരുന്ന പോലെയാണ് ദ ഇന്റേൺ എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. ബേസിക്കലി ഒരു കോമഡി ആയിട്ടുള്ള, ഭയങ്കര രസമായിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഹീസ് കമ്മിങ് ആസ് എ ഇന്റേൺ ഇൻ എ കമ്പനി. ഭയങ്കര രസമായിട്ട് ഒരു 70 ഇയേഴ്സ് ഐ തിങ്ക് ഹീസ് ഓൾമോസ്റ്റ് 70 ഇയേഴ്സ് ആൻഡ് ഹാത്ത്വേക്ക് ഉള്ള ഒരു മൂവിയാണ്, കണ്ടിട്ടുള്ളവരുണ്ടാവാം. സോ അതുപോലെ തന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഒരു കമ്പനിയിൽ വീണ്ടും ഒരു 60 ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരാൾ വന്നപ്പോൾ അതിൻ്റെ ആ ഒരു കമ്പനിയുടെ ഓണർ എന്ത് ചെയ്തു, ആൾക്ക് ഇന്റേൺഷിപ്പ് കൊടുത്തു. കൊടുത്തിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് രസമായിട്ടിരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും ഒരു ഫോട്ടോ എടുത്തിട്ട് ഹി അപ്ലോഡഡ് ഇൻ ദ സോഷ്യൽ മീഡിയ ആൻഡ് ഇറ്റ് ജസ്റ്റ് ഗോട്ട് സോ വൈറൽ. അങ്ങനെ വൈറലായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രായത്തിൽ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ ഇന്റേൺ ആയിട്ട് വന്നിരുന്നിട്ട് എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെ ഇങ്ങനെ പല ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം അതൊന്നുമല്ല. ഈ ഒരു 60 ഇയർ അല്ലെങ്കിൽ 65 ഇയർ ഈ ഒരു പ്രായമൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് പേര്, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പ്രവാസി ലോകം എടുക്കാം, നമ്മളിവിടെയാണല്ലോ. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പേര് വർഷങ്ങളായി കിടന്നിങ്ങനെ പണിയെടുത്ത് എല്ലാം കഴിഞ്ഞ് ഓക്കെ മക്കളൊക്കെ സെറ്റിലായി, റെഡിയാണ്, വീടൊക്കെ സെറ്റായി നാട്ടിൽ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ എന്ത് ചെയ്യും, ജോലിയൊക്കെ റിട്ടയർഡ് ആയല്ലോ, അല്ലെങ്കിൽ ചിലർ റിസൈൻ വരെ ചെയ്തിട്ടൊക്കെ നാട്ടിലേക്ക് പോകും. അങ്ങനെ ടോട്ടലി ബൈ ബൈ ടു ഖത്തർ അല്ലെങ്കിൽ ബൈ ബൈ ടു ബഹ്റൈൻ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ പെട്ടിയും കിടക്കയും എല്ലാം എടുത്ത് നാട്ടിൽ പോയി സെറ്റിലായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഇതാ മോനെ അവിടെ ഇരിക്കാൻ പറ്റൂല, കാരണം എന്തെങ്കിലും പണിയെടുക്കണ്ടേ, ഇത്ര നാൾ പണിയെടുത്ത് പണിയെടുത്ത് ശീലമായി പോയില്ലേ. അങ്ങനെ ആ ഒരു ശീലം വല്ലാതെ ഭയങ്കരമായിട്ട് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഒന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ എന്തെങ്കിലും പണി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ചില ആൾക്കാരൊക്കെ ഒരു കടയൊക്കെ ഇട്ട് അങ്ങനെ പോകാനായിട്ട് നോക്കാം, അല്ലെങ്കിൽ മറ്റു ചിലർ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ സോഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുമായിരിക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ തോന്നും ഓഹ് എനിക്ക് അവിടെ തന്നെ നിൽക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ഗൾഫിലേക്ക് വരുന്നവരും ഉണ്ടാവാം. അങ്ങനെ എത്ര പേര് സത്യത്തിൽ അങ്ങനെ തിരിച്ച് വന്നവരുണ്ട് ഇപ്പോൾ ഇവിടെ ഖത്തറിൽ എന്നെനിക്ക് ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി കയറി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ടോ, നിങ്ങളും ഇതുപോലെ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ പോയിട്ട് അവിടെ ഇരുന്ന് പണിയെടുക്കാതിരിക്കാൻ പറ്റുമെന്ന്, ചിലപ്പോൾ പണിയെടുക്കാതിരിക്കാൻ പറ്റുമായിരിക്കും, അതായിരിക്കും ഇപ്പോഴത്തെ ആഗ്രഹം. പക്ഷേ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. 5000097 ലേക്ക് മെസ്സേജ് അയക്കുക, ഇല്ലെങ്കിൽ വിളിക്കാം 444-9171.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ
3: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026 ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
4: On the dance floor. Ellarkkum namaskaram, njan Priyamani aanu.
5: You're listening to
4: Radio Suno. Kettu kettu kootukoodam.
0: Chennai beats.
6: Tamil head of the hour.
7: In the art of podumakkulanda.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 14 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. ദാ ഇവിടെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷിഹാബാണ്. ഷിഹാബ് പറഞ്ഞിരിക്കുന്നത് ഹായ് അഷ്ടമി, ഗുഡ് മോർണിംഗ്. അഷ്ടമി ഇപ്പോൾ പറഞ്ഞത് കേട്ടു. എൻ്റെ വാപ്പ ആക്ച്വലി ഒരു 15 വർഷമായിട്ട് ഖത്തറിലായിരുന്നു, അതിന് മുൻപ് സൗദിയിലായിരുന്നു. ഒരുപാട് വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് ആള് നാട്ടിൽ പോയി. ഞാൻ ഇവിടെ എത്തിയതിന് ശേഷമാണ് ആൾ നാട്ടിലേക്ക് പോയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ഫുൾ പരാതി പറഞ്ഞു തുടങ്ങി. എനിക്ക് വയ്യ ഇവിടെ നാട്ടിൽ നിൽക്കാനായിട്ട്, ഞാൻ തിരിച്ചങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞ ആള് തിരിച്ചു കയറി വന്നു. പ്രവാസ ജീവിതമാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും ഇവിടെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നാട്ടിൽ പോയപ്പോൾ അതിനേക്കാൾ ഇവിടെ വരാനായിരുന്നു ഇഷ്ടമെന്ന് മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞ വലിയൊരു മെസ്സേജ് ഉണ്ട്. കുറച്ചും കൂടി ഉണ്ട്. ആളുടെ പേര് ഈ പറഞ്ഞ പോലെ പേര് പറഞ്ഞിട്ടില്ല, ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഉപ്പാടത്ത് എൻ്റെ അന്വേഷണം പറയൂ. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. എത്ര വയസ്സായാലും ഇപ്പം കറക്റ്റായിട്ട് ഒരു 60-65 അല്ലെങ്കിൽ 70 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് റിട്ടയർഡായി തിരിച്ച് നാട്ടിൽ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ച് പോകും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ജോലി ചെയ്യാതിരിക്കാൻ വയ്യ, അതാണ് ബേസിക്കലി പ്രശ്നം എന്ന് പറയുന്നത്. തിരിച്ച് ഇവിടെ വന്നിട്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്നെങ്കിൽ ജോലി ചെയ്തിരിക്കും. പിന്നെ മക്കളൊക്കെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെയാണെങ്കിലും തിരിച്ച് വരാനായിട്ട് തോന്നും. അങ്ങനെയുള്ള കുറച്ചധികം ആൾക്കാരുണ്ട്. മറ്റ് ചില ആൾക്കാരുണ്ട്, വേറൊരു ഒരു ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ, എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിൽ പോയാൽ മതി എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവാം ഉറപ്പായിട്ടും. അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. എന്നാൽ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 60 വയസ്സായാലും 70 വയസ്സായാലും ഇന്റേൺഷിപ്പിനാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ഇന്റേൺഷിപ്പിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, അങ്ങനെ ഒരു വലിയ ന്യൂസിൻ്റെ കാര്യം. പക്ഷേ ആ ഒരു സമയത്തും തിരിച്ച് ജോലി ചെയ്തിരുന്ന കമ്പനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ചെറിയ രീതിയിലൊക്കെ ഉള്ള പണികളോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ബിസിനസ് അങ്ങനെ നോക്കി നടത്തി ഇങ്ങനെ പോകാനൊക്കെ ആയിട്ട് ഭയങ്കര താല്പര്യപ്പെട്ട് വരുന്നവർ ഒരുപാട് പേരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം ഒരു ബ്യൂട്ടിഫുൾ സോങ് ഞാൻ വെച്ചു തരും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ വന്ന മെസ്സേജ് പോലെ വീണ്ടും അടുത്തൊരാൾ ഫോട്ടോ അയച്ചു തന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഉപ്പ, ഇപ്പോഴും പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല. നാട്ടിൽ ഒരു കടയിട്ട് കൊടുത്ത് അവിടെ അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അതും പറ്റില്ല. ആൾക്ക് ഫുൾ കൃഷിയാണ്. അത് ശരിയാണ് കേട്ടോ. ഈ കൃഷി ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരും ഉണ്ടാവും നാട്ടിൽ. കഷ്ടപ്പാട് കൊണ്ട് പോവാത്തവരുമുണ്ട്. ഓക്കെ, സാജിദിൻ്റെ മെസ്സേജാണ്. ശരിയാണ്, അങ്ങനെ പല കാറ്റഗറീസ് ഓഫ് ആൾക്കാരുണ്ട്. നേരെ തിരിച്ച് നാട്ടിൽ ചെന്ന് ഞാൻ പറയുന്നത് പണിയെടുക്കാതിരിക്കാൻ വയ്യ, ഇത്രയും നാളും പണിയെടുത്ത് ഇപ്പോൾ വെറുതെ ഇരിക്കാൻ വയ്യ എന്നുള്ളൊരു ഒരു സാഹചര്യത്തിൽ എത്തുന്ന ചില ആൾക്കാരെ കുറിച്ചിട്ടാണ്. നാട്ടിൽ ചെന്നാലും കൃഷി അത് വലിയൊരു ടോപ്പിക്കാണ്. കാരണം നാട്ടിൽ ചെന്നതിന് ശേഷം ടോട്ടലി അവിടെ ചെറിയ രീതിയിൽ വെജിറ്റബിൾ ആണെങ്കിലും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും ഈവൻ വലിയ വലിയ പറമ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് മാവും തെങ്ങും ഒക്കെ തന്നെ സെറ്റാക്കി വാഴയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഭയങ്കര വലിയ കൃഷിയൊക്കെ ചെയ്യുന്നവരും ഉണ്ടാവാം. ചെറിയ ചെറിയ രീതിയിൽ വീട്ടിൻ്റെ തന്നെ സൈഡിലൊക്കെ ചെയ്യുന്നവരും ഉണ്ടാവാം. എന്നാലും അതും ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. കാരണം അവർക്ക് പണിയെടുക്കുകയും ചെയ്യാം, അറ്റ് ദ സെയിം ടൈം അതിലൂടെ ചെറിയ ചെറിയ രീതിയിൽ വരുമാനവും കിട്ടും, വീട്ടിലേക്കുള്ള സാധനങ്ങളും കിട്ടും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവാം ഇവിടെ നിന്നൊക്കെ പോയിട്ട്. അങ്ങനെ എന്തായാലും പ്രവാസ ലോകത്ത് നിന്നും നാട്ടിൽ ചെന്നിട്ട് പണിയെടുക്കാതിരിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നല്ല പാട്ടുകളൊക്കെ ഞാൻ വെച്ചേരുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ സോങ് കേൾക്കാം, കുട്ടനാടൻ മാർപ്പാപ്പയിലെ പാട്ട്.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings presented by
3: Joy Alukas, world's favorite jeweler.
4: Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707
5: in association with
6: Doha Bank.
5: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
3: And
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
8: You are

0: Home delivery.
1: Let's play football.
0: Football Mania.
2: ആയിരത്തി തൊള്ളായിരത്തി 70 മെക്സിക്കോ ലോകകപ്പിലാണ് ഫിഫ റെഡ് കാർഡും യെല്ലോ കാർഡും അവതരിപ്പിക്കുന്നത്. അതുവരെ റെഫറി വാക്കാൽ നിർദ്ദേശം നൽകുകയായിരുന്നു പതിവ്. പക്ഷേ ആ ലോകകപ്പിൽ റെഡ് കാർഡ് ഉപയോഗിച്ചില്ല. 1974 ജർമ്മനി ലോകകപ്പിലാണ് റെഡ് കാർഡ് ഒരു താരത്തിന് ലഭിക്കുന്നത്. കെൻ ആസ്റ്റൺ അദ്ദേഹമായിരുന്നു ഈ ആശയം അവതരിപ്പിച്ചത്. ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളായിരുന്നു ഈ ആശയത്തിന് പിന്നിൽ. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ യെല്ലോ കാർഡുകൾ വന്ന മത്സരം ഏതായിരുന്നു എന്നറിയാമോ? 2022 അർജന്റീന ഹോളണ്ട് മത്സരമായിരുന്നു അത്. 18 മഞ്ഞ കാർഡുകൾ. ലുസൈൽ സ്റ്റേഡിയം ആയിരുന്നു അന്ന് അതിന് വേദിയായത്.
1: Let's play football.
0: Football Mania.

0: വചനങ്ങളിലൂടെ തന്റെ ഭാഗത്താണ് ന്യായമെന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ. സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ആക്ഷൻ
2: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ,
3: തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
4: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
5: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
6: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 ഒരു ഫിം അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും നമ്മൾ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തിരിച്ച് ഗൾഫിലേക്ക് ഗൾഫൊക്കെ നിർത്തിപ്പോയി തിരിച്ച് വരെ എത്തുന്ന, അല്ലെങ്കിൽ നാട്ടിൽ പോയാൽ പോലും അടങ്ങിയിരിക്കാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണമെന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരെ കുറിച്ച് പറയുകയായിരുന്നു. അത് പറഞ്ഞപ്പോഴേക്കും ഇവിടെ സന്ദീപ് വന്നിരിക്കുകയാണ്. സന്ദീപിനോട് എനിക്ക് ചോദിക്കാനുള്ള, സന്ദീപിന് ഒരു 65-70 വയസ്സാകുമ്പോൾ ഓക്കെ അതുവരെ പ്രവാസ ലോകത്തുണ്ട് എന്ന് വിചാരിക്കാം. ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയാൽ കൊള്ളാന്ന് തോന്നാറുണ്ട് ചില സമയത്ത്. പക്ഷെ ആ സമയം വരെ ഇവിടെ നിൽക്കുന്ന ഒരാളാന്ന് വിചാരിച്ചു, ഫുൾ പണിയെടുത്ത് അങ്ങനെ. അത് കഴിഞ്ഞ് നാട്ടിൽ ചെല്ലുമ്പോ വീണ്ടും പണിയെടുക്കാൻ മനസ്സ് തോന്നുമോ, അതോ നേരെ തിരിച്ച് വേണ്ട സുഖസുന്ദരമായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാം?
1: വെറുതെ ഇരിക്കാൻ എന്തായാലും തോന്നൂല, അത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് അങ്ങനെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ചുരുങ്ങും, നമ്മുടെ ലോകം ഭയങ്കരമായിട്ട് ചെറുതാവും, അങ്ങനെയൊക്കെ ഉള്ള സംഭവമുണ്ട്. ഒത്തിരി പേര് നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു ഏജ് കഴിയുമ്പോൾ ദേ ബിക്കം സൈലന്റ്, കുറെ അങ്ങ് സൈലന്റ് ആവും. ഈ സൈലന്റ് ആവുന്നതിന്റെ റീസൺ, അവരിതേപോലെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് വീട്ടിലേക്ക് ഈ റിട്ടയർഡ് ആയിട്ടുള്ള പാപ്പന്മാരും അതേപോലെ അമ്മാമ്മമാരെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും കുറച്ച് സൈലന്റ് ആയിരിക്കും. എന്നാൽ ഇവരുടെ ഉള്ളിൽ ഭയങ്കര മറ്റേ എന്താണ് ജോഷ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പുറത്ത് വരാത്ത റീസൺ എന്ന് പറയുന്നത് ഇവര് വീട്ടില് അങ്ങ് ഒതുങ്ങിക്കൂടുന്നതുകൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാനൊരു അപ്പൂപ്പനാകുമ്പോ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ വെറുതെ എന്തായാലും വീട്ടിലിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ തന്നെ എല്ലാ സ്റ്റാർട്ടപ്പ് പ്ലാൻസും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
0: അതെ,
1: ഒന്നുമില്ലെങ്കിൽ കൃഷി, വീടിന്റെ മുകളിൽ ടെറസില് കൃഷി.
0: അത് സന്ദീപിന് പറ്റിയ സംഭവം,
1: അതേ പറ്റുള്ളൂ. കാരണം അതിനുള്ള സ്ഥലമേ ഉള്ളൂ, 5 സെന്റ് ഉള്ളൂ. അപ്പൊ വീടിന്റെ മുകളിൽ കൃഷി,
0: അത്രയും വർഷമാകുമ്പോ കൂടുമല്ലോ.
1: കൂടും, അതെ.
0: ആ അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം. എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, 65 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഒരു ഇന്റേൺഷിപ്പ് ഒരു ഓഫീസിൽ കൊടുത്ത ഒരു കാര്യമാണ്
1: ഇന്റേൺഷിപ്പ്.
0: ആളെ ഇന്റേൺഷിപ്പിന് എടുത്തിട്ട് ആള് ഇന്റേണായിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നതിന്റെ, ലാപ്ടോപ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ഫോട്ടോ അതിന്റെ കമ്പനി ഓണർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഭയങ്കര വൈറലായി. അപ്പോഴാണ് ആൾക്കാര് ദ റിയൽ ഇന്റേൺ, അതായത് ദ ഇന്റേൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ട്, അതും സെയിം സ്റ്റോറിയാണ്. ആൻ ഹാത്ത്വേയുടെ ഈ പറഞ്ഞ പോലെ ഒരു ഫാഷൻ ഇൻഡസ്ട്രി എന്തോ ആണെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ കുറെ മുമ്പ് കണ്ട ആ സിനിമ, അതിലേക്ക് ഒരു 70 ഇയർ ആയിട്ടുള്ള ഒരാള് ഇന്റേൺ ആയിട്ട് വരികയാണ്. എന്നിട്ട് അവിടെ നടക്കുന്ന കോമഡിയും ഭയങ്കര രസമാണ്, ആ സിനിമ കാണാൻ ഭയങ്കര രസമാണ്.
1: എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് ഉള്ളില് അതിയായിട്ടുള്ള ആഗ്രഹമുള്ള സംഭവങ്ങളുണ്ട്. മേ ബി ചിലപ്പോ വർക്ക് കാരണം നമ്മള് മറന്നു വെച്ച അല്ലെങ്കിൽ മാറ്റി വെച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ടൈമാണ് നമ്മുടെ ആ ഒരു റിട്ടയർമെന്റ് ലൈഫ് എന്നുള്ളത്.
0: ഉറപ്പായിട്ടും. ആൻഡ് ആ സമയത്ത് ഇന്റർനെറ്റ് കയറിയ പോലെ ആലോചിച്ച് പണിയെടുക്കുകയും ചെയ്യാം, അറ്റ് ദ സെയിം ടൈം കൂടുതൽ
1: സെൽഫ് റെസ്പെക്ട് അല്ലേ, സെൽഫ് റെസ്പെക്ട് നമുക്ക് തന്നെ ഏൺ ചെയ്യാൻ പറ്റും, നമ്മൾ ആരെയും ഡിപെൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു സംഭവത്തിൽ.
0: ഒരുപാട് കാര്യങ്ങളുണ്ട്, ഈവൻ ചെറിയ ഒരു യങ് ജനറേഷനായിട്ട് അപ്പോഴും ഒരു ഫീൽ ലൈക്ക് യങ്
1: യൂത്ത്നെസ് ഫീൽ
0: ചെയ്യുന്ന മാത്രമല്ല എനർജിയും ഒക്കെ ഉണ്ടാവും. മാത്രമല്ല ഓരോ ടാസ്ക് വീണ്ടും വീണ്ടും കുഞ്ഞു കുഞ്ഞു ടാസ്ക് ചെയ്യാനുള്ള,
1: നമ്മൾ തന്നെ നമ്മളെ കൊണ്ട് ഓരോ കുഴിയിൽ ചാടിക്കും, എന്നിട്ട് അതിൽ നിന്ന് പുറത്തു വരാനായിട്ടുള്ള വഴി. യൂഷ്വലി നമ്മുടെ ഈ പറഞ്ഞ പോലെ ബേസിക് ക്യാരക്ടർ മാറുമല്ലോ.
0: ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ഇതുപോലെ ചില ആൾക്കാരുടെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ ഇവിടെ നിന്നും നാട്ടിൽ പോയി തിരിച്ചു വന്നവരുടെ കഥയും നാട്ടിൽ പണിയെടുക്കുന്നവരുടെ കഥയൊക്കെ ഇവിടെ മെസ്സേജിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെയുള്ളവർക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മളെ കേലോത്തെ ജബറിന്, അങ്ങനെയാണോ പേര്,
1: കേലോത്ത് കേട്ടിട്ടുണ്ട്,
0: കേലോത്തെ ജബറിന് വേണ്ടി ഒരു അടിപൊളി സോങ് പ്ലീസ്, സിറാജിന്റെ മെസ്സേജാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാട്ട് അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. അതെന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു സമയം ചെറുതായിട്ട് നിങ്ങൾക്ക് നേരെ നാട്ടിലേക്കൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ, നാട്ടിലത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവം കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവം പറയാനായിട്ടാണ് കേട്ടോ ഞാനും എത്തിയിരിക്കുന്നത്. ബിക്കോസ് നമുക്കറിയാം, എല്ലാ ബുധനാഴ്ചയും കേട്ടോ നമ്മുടെ ICC-യിൽ വെനസ്ഡേ ഫിയസ്റ്റ എന്ന് പറയുന്നൊരു സംഭവം നടക്കാറുണ്ട്. അപ്പം അതുപോലെ ഇത്തവണത്തെ വെനസ്ഡേ ഫിയസ്റ്റ, അതായത് നാളത്തെ ദിവസം June 17 ഓട്ടം തുള്ളൽ കാണാനായിട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇന്ത്യൻ കൾച്ചറൽ സെൻറ്ററും ഫ്രണ്ട്സ് ഓഫ് തൃശ്ശൂരും ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന ഓട്ടം തുള്ളൽ പ്രോഗ്രാമിലേക്കാണ് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നത്. കേരളത്തിൻ്റെ പാരമ്പര്യ കലാരൂപമായിട്ടുള്ള ഓട്ടം തുള്ളൽ കാണാനും അത് അനുഭവിക്കാനും ഉള്ള അവസരം ഇത് ആരും മിസ്സാക്കരുത്. എല്ലാവർക്കും എത്താനായിട്ട് സാധിക്കട്ടെ. ഏകദേശം വൈകുന്നേരം 7 മണി, അതായത് ഇത് രാത്രി 7 മണിയോളമാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് എവ്രി വൺ ക്യാൻ റീച്ച് ദെയർ. ICC-യിൽ തന്നെ വെച്ചിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് 7 മണിയാകുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുക. മാത്രമല്ല, ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് മിസ്റ്റർ മണലൂർ ഗോപിനാഥ് എന്ന് പറയുന്ന റിനൗണ്ട് ആയിട്ടുള്ള ഓട്ടം തുള്ളൽ ആർട്ടിസ്റ്റ് കൂടി എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ കാണാനും ഒക്കെ ആയിട്ട് ഈ ഒരു ഓട്ടം തുള്ളൽ എന്ന് പറയുന്ന ആ ഒരു കലാരൂപം എൻജോയ് ചെയ്യാനും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് എത്തുക. നാട്ടും പുറത്തൊക്കെ പോയി ഓട്ടം തുള്ളൽ കാണാനായിട്ട് ഇങ്ങനെ നമ്മൾ കാത്തിരിക്കും. ആ ദിവസം അവിടെ ഓട്ടം തുള്ളലുണ്ട് എന്നൊക്കെ അറിയുമ്പോഴേക്കും എന്താണെന്നറിയില്ല, ഓട്ടം തുള്ളലിനും കഥകളിക്കും ചാക്യാർ കൂത്തിനൊക്കെ ഒരു വല്ലാത്തൊരു ഒരു രസമാണ് കണ്ടു നിൽക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓട്ടം തുള്ളൽ കാണാനായിട്ട് എല്ലാവരും എത്തിക്കോളൂ. ICC-യും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഓഫ് തൃശ്ശൂരും ഒരുമിച്ച് സംഘടിപ്പിക്കുകയാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ലെറ്റ്സ് ബി ദെയർ നാളെ രാത്രി 7 മണിക്ക് കേട്ടോ.

0: 91.7 FM.
1: Qatar's happiness frequency. Radio Sunil. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പർവ വില്ലേജ്.
4: ഹായ്,

വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടിയുള്ളത്. കുറച്ചു മുമ്പ് ജാബിറോ ആഹാ, ഇത് കൊള്ളാലോ, രണ്ടും ഒരുപോലെ എഴുതി അയച്ചു തന്നിട്ട് പറയാണ് ഇതല്ല ഇത് എന്ന് പറഞ്ഞിട്ട്. അത് കൊള്ളാം, അതൊരു നല്ലൊരു ഇതായിരുന്നു കേട്ടോ. വെൽക്കം ബാക്ക്. ഇന്ന് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ? ഇന്ന് റീഫിൽ ഡേ ആണ്. റീഫിൽ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കുപ്പിയാണെങ്കിലും എന്താണെങ്കിലും നമ്മളെ അത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് വീണ്ടും വീണ്ടും വെള്ളം റീഫിൽ ചെയ്ത് കുടിക്കാനായിട്ട് എന്നുള്ള, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക, വാട്ടറിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യുക, അതിന് പകരമായിട്ട് ഒരു വാട്ടർ ബോട്ടിൽ കയ്യിലെടുത്തിട്ട് ആ വാട്ടർ ബോട്ടിൽ തന്നെ വീണ്ടും വീണ്ടും വെള്ളം റീഫിൽ ചെയ്യുക എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെ പഠിപ്പിക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത്, എല്ലാവരുടെയും ഓഫീസിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്കായിട്ടൊരു കപ്പ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ബെറ്റർ. ആൻഡ് വി ക്യാൻ ഓൾവേസ് റീഫിൽ. പ്ലാസ്റ്റിക് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ തന്നെ ഒഫ്കോഴ്സ് നമുക്ക് നല്ലതാണ്, പക്ഷെ അത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് കറക്റ്റായിട്ട് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല സ്ഥലത്തും ഈ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. അല്ലാതെ അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു എക്കണോമിക്ക് അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിന് അല്ലെങ്കിൽ ബാക്കി രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ. അറിയാതെ വന്ന വാക്കാണ് കേട്ടോ എക്കണോമി. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഓട്ടോ റീഫിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇറ്റ് ഈസ് വെരി വെരി ഗുഡ് ഹാബിറ്റ്, ലൈക്ക് ലിറ്ററലി എ ഗുഡ് ഹാബിറ്റ് ടു കീപ് കണ്ടിന്യൂയിങ്. ആൻഡ് ഞാനാണെങ്കിൽ പോലും എപ്പോഴും ആലോചിക്കും രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ, ഓ ഓക്കെ, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു വെള്ളം വാങ്ങിച്ചിട്ട് വരാമെന്ന്. പിന്നെ വിചാരിക്കും എന്തിനാണ് ഓഫീസിൽ പോയല്ലേ, ഓഫീസിൽ ചെന്നിട്ട് എൻ്റെ ഒരു നല്ല റെഡ് കളർ ബോട്ടിൽ ഉണ്ട് ഇവിടെ, മറ്റേ സൈഡിലൊക്കെ എഴുതി വയ്ക്കൂലേ 11 AM, 12 PM, അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 PM, ഇത്ര വരെ എത്തണം വെള്ളം കുടിക്കാനായിട്ട് കറക്റ്റായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡിസൈനുള്ള ബോട്ടിലുണ്ടല്ലോ, അതൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ അത് വീണ്ടും വീണ്ടും ഞാൻ റീഫിൽ ചെയ്തുകൊണ്ടേ ഇരിക്കും. എൻ്റെ ഉദ്ദേശം എപ്പോഴും അതിൽ കാണിക്കുന്ന സമയം അനുസരിച്ചായിരിക്കരുത്, നേരെ തിരിച്ച് അതിന് മുൻപ് നമുക്ക് ആ ഒരു വെള്ളം കുടിച്ച് തീർക്കാൻ പറ്റണം എന്നുള്ള ഒരു ഇതോടുകൂടിയാണ് ഞാൻ അത് കുടിക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ റീഫിൽ ചെയ്യും അതേ ബോട്ടിൽ. എനിക്കൊന്ന് ആ ബോട്ടിൽ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ടാവും, ചിലപ്പോൾ ദേ ക്യാൻ ഓൾസോ റിലേറ്റ് ടു ദിസ്. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ ടു ഹൈഡ്രേറ്റ് യുവർ സെൽഫ്. നിങ്ങളുടെ സ്കിൻ, നിങ്ങളുടെ ഹെയർ, നിങ്ങളുടെ ഈവൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഈവൻ ഇൻസൈഡ് പല പല ബോഡി പാർട്സ് ആണെങ്കിലും പുറമേ സ്കിന്നൊക്കെ ആണെങ്കിലും ഈ ഒരു വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് വെള്ളം കുടിച്ചിട്ടില്ലേ, നേരെ നിർത്തിക്കോ, ബക്കാലി നിർത്തിക്കോ, ഒരു നല്ല പോലെ ഒരു വെള്ളം വാങ്ങിച്ച് സുഖസുന്ദരമായി കുടിച്ചിട്ട് മുന്നോട്ടേക്ക് പോയാൽ മതി കേട്ടോ.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളകുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
1: ആയിരത്തി തൊള്ളായിരത്തി 70 മെക്സിക്കോ ലോകകപ്പിലാണ് ഫിഫ റെഡ് കാർഡും യെല്ലോ കാർഡും അവതരിപ്പിക്കുന്നത്. അതുവരെ റഫറി വാക്കാൽ നിർദ്ദേശം നൽകുകയായിരുന്നു പതിവ്. പക്ഷേ ആ ലോകകപ്പിൽ റെഡ് കാർഡ് ഉപയോഗിച്ചില്ല. 1974 ജർമ്മനി ലോകകപ്പിലാണ് റെഡ് കാർഡ് ഒരു താരത്തിന് ലഭിക്കുന്നത്. കെൻ ആസ്റ്റൺ അദ്ദേഹമായിരുന്നു ഈ ആശയം അവതരിപ്പിച്ചത്. ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളായിരുന്നു ഈ ആശയത്തിന് പിന്നിൽ. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ യെല്ലോ കാർഡുകൾ വന്ന മത്സരം ഏതായിരുന്നു എന്നറിയാമോ? 2022 അർജന്റീന ഹോളണ്ട് മത്സരമായിരുന്നു അത്. 18 മഞ്ഞ കാർഡുകൾ. ലുസൈൽ സ്റ്റേഡിയം ആയിരുന്നു അന്ന് അതിന് വേദിയായത്.
0: Home delivery.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
6: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: യു ആർ ലിസണിംഗ് ടു ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സുനോ 91.7 FM.
8: യെസ്, വെൽക്കം ബാക്ക് ഹോം. ജനുവരി കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം പേരെ ഒന്ന് ചെറുതായിട്ട് ഉപദേശിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെജിറ്റബിൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, വെജീസ് കഴിക്കാനായിട്ട് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ഒരു, അല്ലെങ്കിൽ നമ്മുടെ കേരള ബുഫേ തന്നെ എടുത്ത് നോക്കിക്കോ, നമ്മുടെ ഒരു ഡിഷസ് തന്നെ നോക്കിക്കോ, നമുക്ക് അവിയൽ ആണെങ്കിലും തോരനാണെങ്കിലും മെഴുക്കുവരട്ടികളാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ പല ഐറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അടങ്ങുന്ന, എല്ലാ രീതിയിലുള്ള വെജിറ്റബിൾസ് അടങ്ങുന്ന ഒരു ഒരു സെറ്റ് ഓഫ് കറികളാണെങ്കിലും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ എന്നാലും ഓ, തോരനാണോ എനിക്ക് വേണ്ട, അവിയലാണോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരെ എനിക്കറിയാം. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഫ്രഷ് വെജീസ് ഡേ ആയതുകൊണ്ട് വെജിറ്റബിൾസ് അല്ലെങ്കിൽ വെജീസ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ആ ഒരു പ്ലേറ്റിൽ അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അത്രയധികം ഫൈബർ അടങ്ങുന്ന ലീഫി വെജിറ്റബിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ റൂട്ട് വെജിറ്റബിൾസ് ആയിരിക്കാം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പിനാച്ച്, അതുപോലെ ഈവൻ നമ്മുടെ എന്താ പറയുക, ഡ്രം സ്റ്റിക്ക്, അതായത് മുരിങ്ങക്കോല് അല്ലെങ്കിൽ മുരിങ്ങയില, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ആകെ ഇഷ്ടമുള്ള ഒരു സാധനം ഈ മുരിങ്ങയിലാണ് കേട്ടോ. എനിക്ക് വേറെ എന്തൊക്കെയാണ്, ഞാൻ ഈ പാവയ്ക്കൊക്കെ അടിപൊളിയായിട്ട് കഴിക്കും, പക്ഷെ എനിക്ക് മുരിങ്ങയില ഇഷ്ടമില്ല, എന്താണെന്നറിയില്ല. അതുപോലെ തന്നെ പിന്നെ നമുക്ക് എന്തൊക്കെയുള്ള, ക്യാരറ്റ്, ഓണിയൻ, ബീട്രൂട്ട്, അതുപോലെ തന്നെ റാഡിഷ്, പിന്നെ ടൊമാറ്റോ, ഇതൊക്കെ തന്നെ കഴിക്കാൻ പറ്റും. ക്യാപ്സിക്കം വരെ ഫുഡിൽ നിന്ന് എടുത്ത് കളയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ നല്ല സംഭവമാണ്. പിന്നെ അതിൻ്റെ കൂടെ കോളിഫ്ലവർ, കാബേജ്, ബ്രോക്കലി, ഇതൊക്കെ മാക്സിമം ആഡ് ചെയ്യാനായിട്ട് നോക്കുക നിങ്ങളുടെ ഒരു ദിവസത്തെ ഫുഡിലേക്ക്. മെയിനായിട്ടും ഒരു ചെറിയൊരു പോർഷൻ, അതായത് ഒരു ഫുൾ പ്ലേറ്റിൻ്റെ ഒരു കാൽഭാഗം ചോറെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മോരോ എന്തെങ്കിലും എടുത്തതിന് ശേഷം നല്ലൊരു പ്രോട്ടീനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മീനാണെങ്കിൽ മീൻ, അല്ലെങ്കിൽ എഗ് ഓർ ചിക്കൻ ഓർ വാട്ട് എവർ, അതൊക്കെ എടുത്തോളൂ. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് കുറച്ച് ഈ പറഞ്ഞ പോലെ ബീൻസോ അല്ലെങ്കിൽ ക്യാരറ്റോ, ഇതിൻ്റെയൊക്കെ തോരൻ, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് താല്പര്യമില്ലെങ്കിലും കുറേ പേർക്ക് ഇഷ്ടമുള്ള സാധനമാണ്, അതുപോലെ ഗുണമുള്ള സാധനമാണ് ഈ പറഞ്ഞ ചീരയില എന്ന് പറയുന്നത്, അതിൻ്റെ തോരൻ, ഇതൊക്കെ ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ചും കൂടെ വെജിറ്റബിൾസ് റോ ആയിട്ട് കട്ട് ചെയ്തിട്ട് കൂടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ റിയലി ഫുൾഫിൽഡ് ഇറ്റ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇന്നലെ. എനിക്ക് ഭയങ്കര വിശന്നിട്ട് ഇങ്ങനെ ചെന്നപ്പോഴും ഭയങ്കരമായിട്ട് പ്ലേറ്റിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഓരോ പോർഷൻസ് ആക്കി മാറ്റി മാറ്റി വെച്ച് കഴിച്ചപ്പോൾ എന്തോ ഭയങ്കരമായിട്ടൊരു സംതൃപ്തി വന്നു. അപ്പോൾ അതുപോലെ തന്നെ ശ്രമിക്കുക, നല്ല രീതിയിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക കേട്ടോ.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Home delivery.

0: ഹോം ഡെലിവറിയാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ. ഓഫ്കോഴ്സ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അരിയിലേക്ക് ഒരു ചെറിയ റെസിപ്പിയും കൂടി ആയിട്ട് എത്തേണ്ട സമയമായിരിക്കുകയാണ്. സോ ടേസ്റ്റ് ഓഫ് ദി അവറിലേക്ക് എത്തുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ഇന്ന് എന്താണ് ആക്ച്വലി പറയാന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം ആക്ച്വലി ചോക്ലേറ്റ് ഫഡ്ജ് ഉണ്ടല്ലോ, ഈ ചോക്ലേറ്റ് ഫഡ്ജിൻ്റെ ഒരു ദിവസം കൂടിയാണ് ഇന്ന് ജൂൺ 16. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു റെസിപ്പിയിലേക്ക് പോയാലോ.
1: Taste of the hour brought to you by Biryani Makkani DMR Parva Village Swadinde nalla nimishangal.
0: അപ്പം നമുക്ക് ചോക്ലേറ്റ് ഫജ്ജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ വേണ്ടത് കുറച്ച് ഷുഗർ വേണം, ഒരു 3 cups ഓഫ് ഷുഗർ ഓർ 600 grams ഓഫ് ഷുഗർ വേണം. ഇവാപറേറ്റഡ് മിൽക്ക്, അതും അൺസ്വീറ്റൻഡ് ആയിട്ടുള്ളത്, ഏകദേശം ഒരു 180 milliliters. ആൻഡ് ദെൻ അൺസോൾട്ടഡ് ബട്ടർ ഒരു 115 grams. പിന്നെ ഒരു 1/4 teaspoon ഓഫ് സോൾട്ട്. അതിൻ്റെ കൂടെ തന്നെ ചോപ്ഡ് ചോക്ലേറ്റ് എടുക്കാം, ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഒരു 1 teaspoon വാനില എക്സ്ട്രാക്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നട്ട്സ്, ചോപ്ഡ് ആയിട്ടുള്ള നട്ട്സ്, അതിപ്പോൾ വാൾനട്ട്സ്, ആൽമണ്ട്സ്, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ പ്രിപ്പയർ ചെയ്യാം. ആ പാൻ ഒരു 20 to 20 centimeters ആ ഒരു രീതിയിലാണെങ്കിൽ അത്രയും നല്ലത്. ഒന്ന് നന്നായിട്ട് ലൈറ്റ്ലി ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കമ്പൈൻ ചെയ്തിരിക്കുന്ന ഷുഗർ, മിൽക്ക്, ബട്ടർ ആൻഡ് സോൾട്ട്, ഈ ഒരു കോമ്പിനേഷൻസ് സംഭവം സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ബോയിൽ ചെയ്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു തീ കുറച്ചതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് കോൾഡ് വാട്ടർ കുറച്ചിട്ടോ, കുറച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇനി ആഡ് ചെയ്യാനുള്ളത് ചോക്ലേറ്റും വാനില എക്സ്ട്രാക്റ്റും ആണ്. അപ്പോൾ ഇത് രണ്ടും ഇട്ട്, അതിപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ആവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ആവാം, അതിട്ടതിന് ശേഷം വീണ്ടും അതൊന്ന് ഫുള്ളി മെൽറ്റായി സ്മൂത്ത് ടെക്സ്ചറിലേക്ക് എത്താനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് നട്ട്സ് ആഡ് ചെയ്യാം. നട്ട്സും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു സംഭവം സെറ്റായതിന് ശേഷം ആ ഒരു മിക്സ്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂളാവാനായിട്ട് ഈവൻലി സ്പ്രെഡായി സെറ്റായിട്ടൊന്ന് ഇരിക്കാനായിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ച് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമുക്കത് റെഫ്രിജറേറ്ററിൽ കയറ്റി ഒന്ന് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം എടുക്കുമ്പോഴേക്കും കട്ട് ചെയ്ത് സെർവ് ചെയ്യാനുള്ള രീതിയിലേക്കായിരിക്കും അതിൻ്റെ ഒരു ലുക്ക് വരിക. അങ്ങനെ കട്ട് ചെയ്ത് സെർവ് ചെയ്യുമ്പം കറക്റ്റ് ഒരു ഫഡ്ജിൻ്റെ ആ ഒരു ഒരു സ്മൂത്ത് ടെക്സ്ചർ, അതുപോലെ തന്നെ നല്ല ഷാർപ്പ് നൈഫ് വെച്ച് പെട്ടെന്ന് അതിങ്ങനെ സ്മൂത്തായതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും, നല്ല സ്വീറ്റായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമുള്ളൊരു സ്വീറ്റ്നെസ് ആയിരിക്കും കിട്ടുക. മിൽക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരു കാര്യം ഓർക്കുക, എപ്പോഴും നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓവർ കുക്ക് ആവാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഫഡ്ജിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടത്തില്ല. അതുപോലെ നല്ല ക്വാളിറ്റി ചോക്ലേറ്റ് ആണെന്ന് എപ്പോഴും ഉറപ്പ് വരുത്തുക. അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പീനട്ട് ബട്ടർ അല്ലെങ്കിൽ കാരമൽ, അങ്ങനത്തെ സീ സോൾട്ട്, ഇതൊക്കെ നമുക്ക് ഓപ്ഷണലാണ്, എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ റെസിപ്പി.
1: Taste of the hour brought to you by Biryani Makkani. Manam nirakkunna biryaniyum special dinner itemsum oppam vishalamaya family dining spaceumayi BMR. BMR Parva Village. Swadinte nalla nimishangal. Call 6614884.
0: അപ്പോൾ ബിരിയാണി മക്കാനിയിൽ പോയി ഫുഡ് കഴിക്കാൻ, അതായത് BMR-ൽ പോകാനും മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലഞ്ച് അവിടെ നിന്ന് തന്നെ ആക്കിക്കോളൂ. നമ്മുടെ ബർവ വില്ലേജിലാണ് ഇപ്പോൾ തൽക്കാലം എനിക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. അങ്ങനെ നമ്മളുടെ ഹോം ഡെലിവറി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇന്ന് വൈകുന്നേരം 4 PM ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവിയുടെ കഥയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും കേട്ടോ. നല്ല രസകരമായിട്ടുള്ള കുറച്ചധികം കഥകളും ആ ഒരു ലെജൻഡറി ഡിറക്ടറിനെ കുറിച്ചിട്ടൊക്കെ എനിക്ക് പറയാനുണ്ട്. സോ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. മാറ്റിനി മാഷബിൾ വീണ്ടും ഞാൻ ഒപ്പം കൂടാനായിട്ട് എത്തുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് കഥേഴ്സ് ഫീം.

0: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
3: Matinee Classics.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance.
2: One last dance. This is the last dance.
0: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 in association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
3: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്താർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
4: Matinee Classics.

0: റേഡിയോ സുനോ 91.7 FM.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
3: Matinee Classics.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ജൂൺ 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
2: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ.

നേറ്റം നടത്തി ഖത്തർ ദേശീയ ഫുട്ബോൾ ടീം. ഏറ്റവും ഒടുവിലത്തെ റാങ്കിംഗ് പ്രകാരം 49-ാം സ്ഥാനത്തേക്ക് ഖത്തർ എത്തി. കഴിഞ്ഞ ദിവസം ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനെതിരെ നേടിയ സമനില റാങ്കിംഗിൽ മുന്നേറാൻ സഹായകരമായി. ദേശീയ സൈബർ സുരക്ഷാ ഏജൻസി സംഘടിപ്പിച്ച ഫ്രം അഡോപ്ഷൻ ടു ഇംപാക്ട് പരിപാടിയിൽ പൊതുമരാമത്ത് അതോറിറ്റിയായ അഷ്ഗാൽ എക്സലൻസ് അവാർഡ് ഏറ്റുവാങ്ങി. 1000-ലധികം സൈബർ സുരക്ഷാ പരിപാടികളിലെ പങ്കാളിത്തത്തിനാണ് അംഗീകാരം. 2026 ലോകകപ്പിലെ കന്നി അംഗത്തിനായി ഇന്ന് ഫ്രാൻസ് ഇറങ്ങുന്നു. ഫ്രാൻസ് സെനഗൽ മത്സരമാണ് ഇന്ന് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്.

ഭക്ഷണമൊക്കെ കഴിച്ചു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇന്ന് സിനിമാ വിശേഷങ്ങൾക്ക് ഞാൻ ദാ തുടക്കം കുറിക്കുന്നത് കേട്ടോ. മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം. ഇനിയുള്ള ടൈം നമ്മൾ കുറച്ച് സിനിമാ വിശേഷങ്ങളൊക്കെ കേട്ടു പോവാണ്. ഞാൻ ദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. മലയാള സിനിമയുടെ ഒരു ഹിസ്റ്ററി നോക്കുവാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയുടെ ഹിസ്റ്ററിയിൽ ഇത്രയധികം വിജയങ്ങൾ സമ്മാനിച്ച ഒരു കൂട്ടുകെട്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സംവിധായകൻ നടൻ കൂട്ടുകെട്ട് എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട രണ്ടുപേര് പ്രിയദർശൻ ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു കോമ്പിനേഷനാണ്. ഇത്രമാത്രം മനോഹരമായിട്ടുള്ള സിനിമകളാണ് അവരുടെ ഒരു സൗഹൃദത്തിൽ നിന്നും പിറവിയെടുത്തിട്ടുള്ളത് അല്ലെ. അവരുടെ ചെറുപ്പം മുതലുള്ള ആ ഒരു സൗഹൃദം തന്നെയാണ് പിൽക്കാലത്ത് മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടമായിട്ട് മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1978 പുറത്തിറങ്ങിയ തിരനോട്ടം എന്ന സിനിമയിലൂടെയാണ് ലാലേട്ടൻ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇതേ സിനിമയിൽ വി അശോക് കുമാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പ്രിയദർശൻ അദ്ദേഹവും തന്റെ സിനിമാ ജീവിതത്തിന് തുടക്കമിടുന്നുണ്ട്. പിന്നീട് 1984 പ്രിയദർശൻ ഒരു സ്വതന്ത്ര സംവിധായകനായിട്ട് അരങ്ങേറ്റം കുറിച്ച് പൂച്ചയ്ക്കൊരു മൂക്കുത്തി. ആ സിനിമയിൽ ലാലേട്ടൻ തന്നെയായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ തുടങ്ങുന്ന കൂട്ടുകെട്ട് പിന്നീട് ബോക്സ് ഓഫീസ് റെക്കോർഡുകളൊക്കെ തകർത്തുകൊണ്ട് മുന്നേറുന്ന ഒരു ഒരു കൂട്ടുകെട്ടായിട്ട് മാറ്റപ്പെടുന്നല്ലേ. തിയേറ്ററുകളിലെ തുടർച്ചയായിട്ട് 366 ദിവസങ്ങൾ ഓടി റെക്കോർഡിട്ട ചിത്രം എന്നുള്ള മൂവി, മലയാള സിനിമയിലെ ആദ്യത്തെ 5 crore ക്ലബ് സിനിമയായിട്ടുള്ള കിലുക്കം, അങ്ങനെ ഒരുപാട് സിനിമകൾ. ഈ സിനിമകളുടെയൊക്കെ വിജയത്തിന് പിന്നിൽ കൃത്യമായിട്ടുള്ളൊരു ഫോർമുല ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് പ്രിയദർശൻ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞത് കേട്ടോ. തന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ചില സിനിമകൾ അത്രമാത്രം അങ്ങോട്ട് പ്രേക്ഷകർ ഏറ്റെടുക്കാതെയും ഒട്ടും പ്രതീക്ഷയില്ലാതെ ചെയ്ത ചിത്രങ്ങളൊക്കെ ചരിത്രമാവുകയും ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് ഏതൊക്കെ സിനിമകളാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതിനു മുൻപായിട്ട് അടുത്ത പാട്ടിലേക്ക്.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹലോ, നമസ്കാരം, ഞാൻ അജു വർഗീസ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 88.9.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: വളരെയധികം ആത്മവിശ്വാസം പ്രകടിപ്പിച്ച സിനിമകൾ അത്രമാത്രം ഏറ്റെടുക്കാതെ വരികയും ഒട്ടും പ്രതീക്ഷയില്ലാതെ ചെയ്ത ചിത്രം ചരിത്രമാവുകയും ചെയ്ത അനുഭവങ്ങൾ. പ്രിയദർശൻ സർ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ ചില കഥകളിലേക്കാണ് നമ്മൾ വരുന്നത് കേട്ടോ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഒരിക്കലും ഒരു സിനിമ പ്ലാൻ ചെയ്യാറില്ല, അത് സംഭവിച്ചു പോകുന്നതാണ്. അതൊരു റീമേക്കാണോ അതോ ഒറിജിനൽ ആണോ എന്ന് അങ്ങനെ ചിന്തിച്ചു പോകാറില്ല. ഇഷ്ടപ്പെടുന്ന ഒരു കഥ ഞാൻ ചെയ്യുന്നു അത്രമാത്രം. എന്റെ കരിയറിൽ എനിക്ക് ഏറ്റവും ആത്മവിശ്വാസം ഉണ്ടായിരുന്ന സിനിമകളായിരുന്നു മിഥുനം, അതുപോലെ തന്നെ മിഥുനം 93 റിലീസായ മൂവിയാണ്, പിന്നെ അതുപോലെ തന്നെ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്നീ ചിത്രങ്ങള്. പക്ഷെ അത് തിയേറ്ററുകളിൽ അത്രമാത്രം അങ്ങോട്ടൊരു ഒരു ശ്രദ്ധ ആ സമയത്ത് നേടിയിട്ടുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന് ഒട്ടും ആത്മവിശ്വാസമില്ലാതിരുന്ന, അല്ലെങ്കിൽ ഏറെ സംശയത്തോടുകൂടി അദ്ദേഹം ചെയ്തൊരു ചിത്രമായിരുന്നു, ഏതാണെന്നറിയാമോ? തേന്മാവിൻ കൊമ്പത്ത്, 94 ഇറങ്ങിയ സിനിമ. എന്നാൽ അതൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് തന്നെ മാറ്റപ്പെടുകയും ഇപ്പോഴും നമ്മളുടെ ഒരു ഫേവററ്റ് സിനിമകളുടെ ലിസ്റ്റ് നോക്കുവാണെങ്കിൽ തേന്മാവിൻ കൊമ്പത്ത് ഉണ്ടായിരിക്കും അല്ലേ. അതുകൊണ്ട് തിയേറ്ററിൽ ഏത് സിനിമയായിരിക്കും ഓടുക, ഏത് സിനിമ ഓടില്ല എന്നുള്ളത് ആർക്കും പ്രവചിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അല്ലേ. ലാലേട്ടൻ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ വന്ന സിനിമകൾ പെട്ടെന്ന് നോക്കുവാണെങ്കിൽ 85 ഇറങ്ങിയ ബോയിങ് ബോയിങ്, 86 ഇറങ്ങിയ താളവട്ടം, പിന്നെ അതുപോലെ വെള്ളാനകളുടെ നാട്, ആര്യൻ, വന്ദനം, അഭിമന്യു, ചന്ദ്രലേഖ, കാക്കക്കുയിൽ, ഒപ്പം, മരയ്ക്കാർ, കലാപനി, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ടല്ലേ. നമുക്ക് എന്തായാലും ഇപ്പൊ കലാപനിയിലെ പാട്ടം കേട്ടാലോ? കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: Adi, ende birthday celebration enda chelo ende.
4: Samsung birthday party.
5: ആകെ സെഡാണ് മോനെ.
6: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
7: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
8: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
7: മില്യണോ?
8: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
9: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
10: ഡോക്ടർ ഓണർ.
11: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
12: നമസ്കാരം, ഞാൻ ഡോക്ടർ ആബിദ്, ജനറൽ ഡെന്റിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. മിക്കവാറും എല്ലാവർക്കും ഉള്ള സംശയമാണ് സ്കെയിലിംഗ് അഥവാ ഡെന്റൽ ക്ലീനിങ് മൂലം എനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരിക്കലും എനാമലിന് യാതൊരു കേടുപാടും ഉണ്ടാകുന്നില്ല, മറിച്ച് പല്ലിന് ചുറ്റും മുണയ്ക്ക് താഴെയുള്ള അഴുക്കിനെ ഒഴിവാക്കി മുണാരോഗ്യം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി അഴുക്കുണ്ടായിട്ടും ക്ലീനിങ് ചെയ്യാൻ വിമുഖത കാണിച്ചാൽ അഴുക്കിന് താഴെയുള്ള എല്ലും മുണയും നഷ്ടമായിക്കൊണ്ടിരിക്കും എന്നതാണ്. അവസാനം പല്ലിന് ഇളക്കം സംഭവിക്കുന്നതിലേക്കും പല്ല് നഷ്ടപ്പെടുന്നതിലേക്കും എത്തിപ്പെടും. താങ്ക് യു.
11: Naseem Surgical and Medical Center. Appointment-ukalkkayi vilikku 444-111-1133.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: ചെന്നൈ ബീറ്റ്സ്,
3: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
4: എന്താട്ടോ പോതുമാക്കളുണ്ട്.

സിനിമാ വിശേഷങ്ങൾ മാറ്റിനി മാഷപ്പ് ഇങ്ങനെ കേട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ സിനിമയിലെ ലാലേട്ടൻ പ്രിയദർശൻ കൂട്ടുകെട്ടിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരികയായിരുന്നു. ഇനി ഒരു പുതിയ സിനിമ വിശേഷത്തിലേക്ക് പോവുകയാണ്. ചില സംവിധായകരുടെ പേര് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു ഒരു ഉറപ്പാണ്, ഈ സിനിമയിൽ എന്തോ ഉണ്ട്, ഒന്നുമില്ലാതെ ആള് സംവിധാനം ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ചില സംവിധായകരുണ്ടല്ലോ. ആ കൂട്ടത്തിൽ നമ്മൾ ഈ അടുത്ത് പേര് ചേർത്തൊരു സംവിധായകനാണ് രാഹുൽ സദാശിവൻ. രാഹുൽ സദാശിവന്റെ ലാസ്റ്റായ നമ്മുടെ പ്രണവ് മൂവിയൊക്കെ നമ്മളെ ഞെട്ടിച്ചൊരു സിനിമയായിരുന്നു അല്ലേ. അപ്പൊ എന്തായാലും അടുത്ത സിനിമ രാഹുലിന്റെ വരാനായിട്ട് പോവുകയാണ് കേട്ടോ. അതിന്റെ ഒരു ടൈറ്റിൽ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പൃഥ്വിരാജാണ് ആ ഒരു ടൈറ്റിൽ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. പൃഥ്വിരാജും മഞ്ജു വാര്യരുമാണ് സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത് എന്നുള്ള വിശേഷങ്ങൾ എത്തുന്നുണ്ട്. ഏറെക്കുറെ നമ്മുടെ ഒരു 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറെ കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടായിരിക്കും ഈ പുതിയ രാഹുൽ സദാശിവൻ മൂവി വരാനായിട്ട് പോകുന്നത്. രാഹുൽ സദാശിവൻ തന്നെയാണ് സിനിമയ്ക്ക് രചന നിർവഹിച്ചിട്ടുള്ളത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസും ചേർന്നിട്ടാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് കേട്ടോ. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായിരിക്കും ഈ സിനിമ എത്താനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് പോയി അതിഗംഭീരമായിട്ടുള്ളൊരു സിനിമ എത്തട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സിനിമാ വിശേഷങ്ങളുടെ ഈ ഒരു മണിക്കൂർ സമയത്ത് നിന്നും ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ഇനിയും വളരെ സ്പെഷ്യലായ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം മാറ്റിനി മാഷപ്പ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒളിമ്പ്സിനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങളുടെ അടുത്ത് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെപ്പോലെയാവുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

അസ്സലാമലൈക്കും, ഗുഡ് ആഫ്റ്റർനൂൺ. ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ, ലേറ്റസ്റ്റ് മൂവി അപ്ഡേറ്റ്സുമായിട്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ മാത്തനി മാഷപ്പ്. ഒരുപാട് സിനിമകൾ ദേ ഈ ഒരു വീക്കും നമ്മുടെ അരിയിലേക്ക് എത്തുന്നുണ്ട്. ന്യൂ റിലീസ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോവാം. പക്ഷെ അതിന് മുന്നേ പതിവായിട്ട് ഓർമ്മിപ്പിക്കാറുള്ള പോലെ തന്നെ ഹെൽത്ത് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. പുറത്തെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. ഹീറ്റ് സ്ട്രെസ് വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം മാക്സിമം ഒരു 15-20 മിനിറ്റ്സിൽ കുടിക്കാനായിട്ട് മറന്നു പോകരുത്. ആ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. ഓൺ ദാറ്റ് നോട്ട്, ലെറ്റ്സ് ബിഗിൻ ദ ഷോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ്, ഗുഡ് ആഫ്റ്റർനൂൺ മെസ്സേജസ്, സ്പെഷ്യൽ ഡേ വിഷസിനൊക്കെ ആയിട്ട് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് ഒക്കെ വന്നോട്ടെ. അതിന്റെ കൂട്ടത്തിൽ ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഫോർ ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ്. ഒരു ബ്യൂട്ടിഫുൾ ആഫ്റ്റർനൂൺ ഒരിക്കൽ കൂടി വിഷ് ചെയ്യുന്നു. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ ദിസ് സോങ് ഇസ് ഫോർ യു ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
0: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
2: This is Matine Masha. Only on
0: Radio Suno 91.7 FM.
2: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
4: Malabar Gold and Diamonds. The responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Manam nirakkunna biryaniyum, special dinner itemsum, oppam vishalamaya family dining spaceumayi BMR Parva Village.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas world's favorite jeweler
5: powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4001707
7: in association with
8: Doha Bank
7: make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
4: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Hi, I'm Dharmajan Bolgatti.
11: You are listening to
12: Radio Sino 91.7 FM. Kate.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: Once again, welcome back. Radio Sonora 91.7 FM. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി. And latest updates ne vendi ellarum wait cheedirikkana, especially ee week release aavan povuna chitrangalde visheshangalilekku thaniyana njan ippo ningale kondu povan povunnathu. Let's dive in. ചിന്ന ചിന്ന ആസെ പാട്ടല്ല കേട്ടോ, സിനിമയാണ്. ഒരു ഇമോഷണൽ പോയറ്റിക് ഡ്രാമ കാണാനുള്ള ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ചോയ്സ് ദിസ് വീക്ക്. പല ചിത്രങ്ങളും തന്നെ ഒരു യാത്രയാണ്. ഒഫ്കോഴ്സ് നമുക്ക് ആ ഒരു ജേണി വൈബ് ഒക്കെ കൊണ്ടുവരുന്ന ഒരുപാട് സിനിമകൾ തന്നെയുണ്ട്. ഏതൊരു സ്ഥലമാണെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ള, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സ്ഥലം പിക്ചറൈസ് ചെയ്യാനായിട്ട്, മൈൻഡിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മുടെ മൈൻഡിന്റെ ഒരു കഴിവ് തന്നെയാണ്. സോ വാരാണസിയിലെ ആ ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം. This movie is something that I suggest. ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് മധുബാല ഒരുപാട് നാൾക്ക് ശേഷം ഒരു ലീഡ് റോളിൽ എത്തുന്ന ചിത്രമാണ്, അലോങ് സൈഡ് ഇന്ദ്രൻ സേട്ടൻ. ആൻഡ് നോട്ടബ്ലി ദിസ് വിൽ ബി എ ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. വൈ? ബിക്കോസ് സച്ച് എ ഗ്രേറ്റ് പെർഫോമർ. മധുബാല മാം ചെയ്തിരിക്കുന്ന വൺ ഓഫ് ദ ഐക്കോണിക് ബ്രേക്ക് ത്രൂ സോങ് ചിന്ന ചിന്ന ആസൈ, ക്ലാസിക് മണിരത്നം, 1992 ഇറങ്ങിയ എവർ ടൈം ക്ലാസിക്. യെസ്, അപ്പോ ഈ ഒരു ഐക്കോണിക് സോങ്ങിന്റെ ലിറിക് തന്നെയാണ് ചിത്രത്തിന്റെ പേരായിട്ട് നൽകിയിരിക്കുന്നത്. ഓൺ ദ സപ്പോർട്ടിംഗ് കാസ്റ്റ് അപർണ ബാലമുരളി, തമ്പി രാമയ്യ, കാലി വെങ്കട്ട് ആൻഡ് ജാഫർ സാദിഖ് ആണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. രണ്ടു ദിവസം മുന്നേ ഓൾറെഡി നമ്മൾ ആ ഒരു സോങ്, ഒരു കഥക് സോങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് ഗെറ്റിംഗ് വൈറൽ അഗെയിൻ ആൻഡ് അഗെയിൻ. ആൻഡ് യെസ്, റൈറ്റർ ഡയറക്ടർ വർഷ വാസുദേവ്. വർഷ വാസുദേവിന്റെ ആദ്യത്തെ ചിത്രവും കൂടിയാണ് ചിന്ന ചിന്ന ആസൈ. ആൻഡ് മോർ ഇമ്പോർട്ടന്റ്ലി, എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്ത് അതിന്റെ സക്സസിന് ശേഷം ദ സിനിമയിലേക്ക്. ആൻഡ് ഓൾസോ ഇറ്റ്സ് നോട്ട് എ സ്മോൾ കാസ്റ്റ്, തീർച്ചയായിട്ടും അത്രയും വലിയൊരു കാസ്റ്റ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എക്സൈറ്റഡ് ആണ് തീർച്ചയായിട്ടും. ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു സിനിമയുടെ വിശേഷങ്ങളൊക്കെ കൂടുതൽ അറിയാനായിട്ട് വിൽ ഹാവ് ടു വെയിറ്റ് June 19th വരെ. ചിത്രം June 19 തിയേറ്ററുകളിലേക്ക് എത്തും എന്നുള്ള ഇൻഫർമേഷൻ ആണ് ഇപ്പൊ അറിയാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ആ ഒരു ഇൻഫർമേഷൻ ദാ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: റേഡിയോ സിനോ, റേഡിയോ സിനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
2: Neram velukumbol karil kayarumbol officeil pogumbol school busil timarkumbol kete kete kootu koodum savari morning savari
0: morning savari idu nammude savari nyayar mudal vyayam vare raavile 6 mani mudal
2: morning savari
3: malabar golden diamonds morning savari
4: brought to you by malabar golden diamonds the responsible jeweler മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
8: Just feel like you're
9: Radio Suno 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: Once again, welcome back. Radio Sunna 91.7 FM. The Matinee Bashapinte Time. Cinema Lokathe Visheshangalumayi Sandeepaanu Koodiyullathu. Latest updates like thanneyanu nammal ini povunnathu. Mattoru chithram June 19-inu thanne irangaanirikkunna another movie. Aa oru movie-de details like njan ini parayan povunna cinema-de direction part vannu kaiyumbo oru pakshe ettavum koodal aalkarkku connect cheyan pattunnathum director idheham aayathukondu cinema vera level-ilana expectations um kaaryangalokke set cheyidekkunnathu. Malayalam cinema ഇൻഡസ്ട്രിയില് ഇൻഡസ്ട്രി ഡിഫൈനിങ് ബ്ലോക്ക് ബസ്റ്റർ ആയ മഞ്ഞുമൽ ബോയ്സ്, യെസ് മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടർ ചിദംബരം സർ, അദ്ദേഹമാണ് ഈ ചിത്രം ഡയറക്ട് ചെയ്യുന്നത്. ചിത്രത്തിന്റെ പുറകിലെ വലിയ ഹിറ്റ് മേക്കേഴ്സ് തന്നെയാണുള്ളത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദി റൈറ്റർ ഡയറക്ടർ ആയിട്ടുള്ള ജിത്തു മാധവൻ, ദ ഹിറ്റ് മേക്കർ ഓഫ് രോമാഞ്ചം, ആവേശം എന്നീ സിനിമകളുടെ റൈറ്റർ ഡയറക്ടറാണ് മറ്റൊരു ഗംഭീരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത്. ജനറേഷനും കാലഘട്ടവും ഒക്കെ ഇങ്ങനെ മാറി വരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ സിനിമയുടെ കംപ്ലീറ്റ് ഡീറ്റെയിലും ചിത്രം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ അറിഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കും. സ്പെഷ്യലി സിനിമയുടെ മ്യൂസിക് ആരാണ് ചെയ്തേക്കുന്നത്. സു ദിസ് പെർട്ടിക്കുലർ മൂവി ആക്ച്വലി ഒരു റീയൂണിയൻ പോലെയാണ് കേട്ടോ. സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് സുഷിൻ ശ്യാം ആണ്. ആൻഡ് വൈ ഐ കോൾഡ് ഇറ്റ് എ റീയൂണിയൻ, മഞ്ഞുമൽ ബോയ്സിലെ ഓൾമോസ്റ്റ് എല്ലാ ടെക്നിക്കലും ക്രൂവും തന്നെ ഈ ചിത്രത്തിലും വർക്ക് ചെയ്യുന്നു എന്നുള്ള സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. സിനിമറ്റോഗ്രാഫർ ആയിട്ട് ഷൈജു ഖാലിദ്, അജയൻ ചെലിശ്ശേരി പ്രൊഡക്ഷൻ ഡിസൈൻ. അങ്ങനെ ദാ മറ്റൊരു ചിത്രം ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാനായിട്ട് റീയൂണിയനിലൂടെ എത്തുകയാണ്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ജൂൺ 19-ന് സിനിമ നമ്മുടെ അരികിലേക്ക് എത്തുന്നതായിരിക്കും. ആൻഡ് യെസ്, സിനിമയുടെ ടിക്കറ്റ്സ് ഒക്കെ സ്വന്തമാക്കാനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഒന്ന് വെയിറ്റ് ചെയ്യുക. അഷ്ടമി വിൽ ബി കമ്മിങ് വിത്ത് മോർ ഗെയിംസ്. അതല്ല, ഇനി കംപ്ലീറ്റ് ഫാമിലി ഒക്കെ ആയിട്ട് പോകണമെന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തോളൂ. മറക്കണ്ട, ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ് മാറ്റിനി ബാഷപ്പിൽ നിന്നും. ഐ മീറ്റ് യു അറൌണ്ട് ഓൺ 917 ഈവനിങ്സ് വെരി സൂൺ. സ്റ്റേ ട്യൂൺഡ് ബിക്കോസ് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹൈ എവരിവൺ, ജ്യോത്സ്ന ഹിയർ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഗുഡ് ഈവനിംഗ്. മാറ്റിനി മാഷപ്പിൽ സിനിമാ ലോകത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അനീസ ജോയിൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് സന്ദീപ് ജോയിൻ ചെയ്തു. ഇപ്പോൾ താ 4 മണി കഴിയുമ്പോൾ നിങ്ങളോടൊപ്പം അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ടുഡേ ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയെക്കുറിച്ചും അതിൻ്റെ പിന്നിലെ ഡിറക്ടറിനെ കുറിച്ചും ഒക്കെ പറയാനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. അതായത് June 12 തെലുങ്കിൽ ഒരു സിനിമ ഇറങ്ങി. സിനിമയുടെ പേര് സംഗീതം എന്നാണ്. സംഗീതമല്ല, സിംഗീതം. ഈ ഒരു സിനിമ ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് സംഗീതം ശ്രീനിവാസ റാവു ആണ്. സംവിധാനത്തിൽ നിന്നും ഒരു നീണ്ട ഇടവേള എടുത്തതിന് ശേഷം ഇപ്പോൾ 90 വയസ്സിൽ ഈ ഒരു സംഗീതം എന്ന് പറയുന്ന സിനിമയുമായി വാസു റാവു ആണ്. ഈ ഒരു സംഗീതം എന്ന് പറയുന്ന സിനിമയുമായി

കൂട്ടത്തിൽ തന്നെ മറ്റു ചില സിനിമകൾ, മയൂരി പോലുള്ള സിനിമ, അതുപോലെ ആദിത്യ 369 എന്ന് പറയുന്ന ഒരു അന്നത്തെ കാലത്ത്, അതായത് 1991 സയൻസ് ഫിക്ഷൻ ആയിട്ടുള്ള ഒരു മൂവി, അതൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള മൂവീസ് ആണ്. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം കന്നഡയുടെ സ്വന്തം ശിവണ്ണ 86 ഒരു വലിയ സക്സസ്സിൽ അദ്ദേഹത്തിന്റെ ഡെബ്യൂ മൂവി ആയിട്ടുള്ള ആനന്ദ് ഇറങ്ങുമ്പോൾ അതിന്റെ ഡയറക്ടറും ഈ പറഞ്ഞ സംഗീതം ശ്രീനിവാസ റാവു തന്നെയാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചു വന്നത് സംഗീതം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയെ കുറിച്ചിട്ടാണ്. അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? അതിലും ഈ പറഞ്ഞ പോലെ ഒരൊറ്റ ഡയലോഗ് പോലും ഇല്ല, എല്ലാ ഡയലോഗുകളും പാട്ടിലൂടെയാണ് പോകുന്നത്. അതെ, പുഷ്പക വിമാനത്തിൽ പാട്ടില്ലാതെ ബിജിഎമ്മിലൂടെ കഥ പറഞ്ഞ അദ്ദേഹം ഇതിൽ നേരെ തിരിച്ച് പാട്ടിലൂടെ സംസാരിക്കുന്നു. അതായത് ഓരോ ഡയലോഗുകളും പാട്ടുകളായി വരുന്നു. എന്തായാലും ഈ ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതൊക്കെ കേൾക്കാൻ കേട്ടുകൊണ്ടേയിരിക്കുക കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM മാറ്റിനി ബാഷം.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
3: Let's play football.
4: Football Mania.
5: മെക്സിക്കോ ലോകകപ്പിലാണ് ഫിഫ റെഡ് കാർഡും യെല്ലോ കാർഡും അവതരിപ്പിക്കുന്നത്. അതുവരെ റെഫറി വാക്കാൽ നിർദ്ദേശം നൽകുകയായിരുന്നു പതിവ്. പക്ഷേ ആ ലോകകപ്പിൽ റെഡ് കാർഡ് ഉപയോഗിച്ചില്ല. 1974 ജർമ്മനി ലോകകപ്പിലാണ് റെഡ് കാർഡ് ഒരു താരത്തിന് ലഭിക്കുന്നത്. കെൻ ആസ്റ്റൺ അദ്ദേഹമായിരുന്നു ഈ ആശയം അവതരിപ്പിച്ചത്. ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളായിരുന്നു ഈ ആശയത്തിന് പിന്നിൽ. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ യെല്ലോ കാർഡുകൾ വന്ന മത്സരം ഏതായിരുന്നു എന്നറിയാമോ? 2022 അർജന്റീന ഹോളണ്ട് മത്സരമായിരുന്നു അത്. 18 മഞ്ഞ കാർഡുകൾ. ലുസൈൽ സ്റ്റേഡിയം ആയിരുന്നു അന്ന് അതിന് വേദിയായത്.
3: Let's play football.
4: Football Mania.
6: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
8: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
9: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒളിമ്പിക് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: വെൽക്കം ബാക്ക്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. നമ്മൾ സംഗീതം ശ്രീനിവാസ റാവു എന്ന് പറയുന്ന വിഷണറി ഡിറക്ടർ ഓർ ദ ലെജൻഡറി ഡിറക്ടറിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി എല്ലാ ഭാഷയിലും അതിഗംഭീരമായിട്ടുള്ള ഇഷ്ടംപോലെ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് സംഗീതം ശ്രീനിവാസ റാവു. അദ്ദേഹം ആക്ച്വലി തുടങ്ങുന്ന സമയത്ത് കെ വി റെഡ്ഡി എന്ന വിഷണറി ഡിറക്ടറിന്റെ കീഴിൽ അസിസ്റ്റന്റ് ഡിറക്ടറായിട്ടാണ് തുടക്കം കുറിക്കുന്നത്. അതായത് മായ ബസാർ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഐക്കോണിക് ഹിറ്റ് മൂവി, ഒരു മിത്തോളജിക്കൽ മൂവിയാണ്. ഞാൻ കുറച്ച് ദിവസം മുൻപും ഈ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞിരുന്നു. കാരണം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പഴയ ഒരു തെലുഗു ചിത്രം ഈ ഒരു മായ ബസാർ ആയിരുന്നു. 1957 ഈ ഒരു സിനിമ ഇറങ്ങുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് സാവിത്രി ഗാരുമാണ്. ആൻഡ് സാവിത്രി എന്ന് പറയുന്ന ലെജൻഡറി ആക്ട്രസിന്റെ ബയോപിക് ആയിട്ടുള്ള മഹാനടിയിൽ ഈ ഒരു സിനിമയുടെ ഒരുപാട് റെഫറൻസും ഒരുപാട് സീനുകളും കാണിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു സിനിമയിൽ തുടക്കം കുറിച്ച് ശ്രീനിവാസ് എന്ന് പറയുന്ന ലെജൻഡറി ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആയിട്ട് എത്തുന്നത് നീതി നിജയതി എന്ന് പറയുന്ന 72 ഇറങ്ങിയ ഒരു സിനിമയിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു മിക്ക സിനിമകളും പറയുമ്പോൾ ഇദ്ദേഹത്തിനെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന്. അതിലൊന്നാണ് മയൂരി. ആ ഒരു സിനിമയില് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുധാചന്ദ്രൻ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ഡാൻസർ, ആളുടെ ആക്സിഡന്റും അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രശ്നങ്ങളും റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള ആളുടെ എല്ലാ കഥയും വെച്ച് ആ ഒരു ആക്ട്രസിനെ തന്നെ വെച്ചുകൊണ്ട് എടുത്ത ഒരു സിനിമയാണ് മയൂരി. അതായത് സുധാചന്ദ്രൻ തന്നെ സുധാചന്ദ്രന്റെ കഥ പറയുന്ന ഒരു സിനിമ. പിന്നെ ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞ ഡയലോഗുകൾ ഇല്ലാതെ കമൽഹാസനെയും അമലിനെയും ലീഡ് റോളിൽ വെച്ചെടുത്ത പുഷ്പക വിമാനം. പിന്നെ ഒരു സിനിമ ഈ പറഞ്ഞ പോലെ കമൽഹാസനെ വെച്ചെടുത്തത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മൈക്കിൾ മദന കാമരാജൻ, അപൂർവ സഹോദരങ്ങൾ, ഇങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ഡിറക്ടർ തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു സയൻസ് ഫിക്ഷൻ, അതും ഒരു ഫാന്റസി ജനറല് ഭയങ്കര രസകരമായി 1991 അദ്ദേഹം എടുക്കാനായിട്ട് നോക്കിയ ഒരു സംഭവമാണ് ആദിത്യ 369. അങ്ങനെ ഒരുപാട് പുതിയ സബ്ജക്റ്റുകൾ തെലുഗു, തമിഴ്, ഹിന്ദി എന്നിങ്ങനെ പല പല ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച ഈ ഒരു ഡിറക്ടർ കുറച്ച് നാളുകൾ ഇങ്ങനെ ഒരു റിട്ടയർഡ് എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. കാരണം 90 വയസ്സായി. പക്ഷെ ഇപ്പോഴാണ് അദ്ദേഹത്തിന് സംഗീതം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഐഡിയ, അത് വർക്കൗട്ട് ചെയ്യണമെന്ന് തോന്നിയത്. അങ്ങനെ കുറച്ച് നാളുകളായിട്ട് അതിൻ്റെ പിന്നാലെയായിരുന്നു. ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് നൽകിയ ഒരാൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത് നാഗശ്വിനാണ്. നാഗശ്വിൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞ പോലെ മഹാനടി പോലുള്ള സിനിമകൾ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് നാഗശ്വിൻ. അപ്പോൾ നാഗശ്വിൻ്റെയും അതിനോടൊപ്പം തന്നെ വിജയന്തി മൂവീസിൻ്റെയും ഒക്കെ തന്നെ ഏറ്റവും വലിയ സപ്പോർട്ടോടുകൂടിയാണ് ഇപ്പോൾ സംഗീതം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇതിന് ഒരു ഭയങ്കര വലിയൊരു കൈൻഡ് ഓഫ് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു കാരണമായ ഒരു ഇംഗ്ലീഷ് മൂവിയെ കുറിച്ചിട്ടും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് ഇതാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് പറയാം കേട്ടോ. സോ കീപ് ലിസ്ണിംഗ്, ദിസ് ഇസ് ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. മാറ്റിനി മാഷപ്പിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: 101.7 FM. Radio Zuno. Qatar's happiness frequency. Radio Zuno. Messi, Ronaldo, Neymar, Modric. This is the last dance. One last dance. This is the last dance. 48 ടീമുകൾ ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. Every goal, every match, every moment of the FIFA World Cup 2026 in association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: കല്യാണ കച്ചേരി പട മെഡി.
4: ഹായ്, ഞാൻ എം ജെ ചന്ദ്രൻ.
5: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ,
4: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. റേഡിയോ

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

തെലുഗു ഓഡിയൻസ് ഒക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഇപ്പോ സത്യത്തിൽ തിയേറ്ററിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മ്യൂസിക്കൽ ഫിലിം എന്ന് തന്നെ പറയാം. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു മ്യൂസിക്കൽ സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സോങ്സ് ഒക്കെ ഉള്ള സിനിമകളൊക്കെ നമ്മൾ നോക്കാറുണ്ട്. എന്ത് 9 പാട്ടുകളുള്ള സിനിമ, 12 പാട്ടുകളുള്ള സിനിമ, ഇങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് ഹിന്ദിയിലാണെങ്കിലും ഈവൻ ഹൃദയം പോലൊരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നേരെ തിരിച്ച് ലിറ്ററലി ഓരോ ഡയലോഗുകളും മ്യൂസിക്കൽ രീതിയിൽ തന്നെ, അതായത് ഡയലോഗ് ഡെലിവറി പോലും മ്യൂസിക്കായിട്ട് പാടിക്കൊണ്ട് വരുന്ന രീതിയിലാണ് സംഗീതം എന്ന് പറയുന്ന ഒരു തെലുഗു സിനിമ 12 തിയേറ്റേഴ്സിൽ എത്തിയത്. ഇതിൻ്റെ പിന്നിൽ ആക്ച്വലി ഇതിൻ്റെ ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് തന്നെ സംഗീതം ശ്രീനിവാസ റാവു ആണ്. അദ്ദേഹത്തിൻ്റെ കഥയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല നല്ല വർക്കിനെ കുറിച്ചിട്ടും പറയുകയായിരുന്നു. പക്ഷേ ഈ സംഗീതം ശ്രീനിവാസ റാവു എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ദ അംബ്രല്ലാസ് ഓഫ് ചെർബോർഗ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മൂവി 1964 ഇറങ്ങിയ ഒരു മ്യൂസിക്കൽ റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ്. അതിൽ ടോട്ടലി ഒപ്പേറാസ് അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഒരു കാഷ്വൽ കോൺവെർസേഷനെ അവർ ഈ പറഞ്ഞ പോലെ ഒരു മ്യൂസിക്കൽ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അത് തന്നെ എന്തുകൊണ്ട് ഒരു ഇന്ത്യൻ രീതിയിലേക്ക് ആക്കിക്കൂടാ എന്നുള്ളൊരു തോട്ട് പ്രോസസ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ തന്നെ കമലഹാസനെ വെച്ച് ഒരു ഡയലോഗ് പോലും ഇല്ലാതെ പുഷ്പക വിമാനം എന്ന് പറയുന്ന സിനിമ 87 എടുക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ചെറിയൊരു യങ്ങർ ജനറേഷൻസിനെ വെച്ചുകൊണ്ട് ഒരു വില്ലേജ് സെറ്റപ്പിൽ ഇത് ചെയ്തുകൂടാ എന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നത്. ആൻഡ് ഹീസ് സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ടു നാഗ് അശ്വിൻ ഫോർ ദാറ്റ് എന്നും പറയുന്നുണ്ട് കേട്ടോ ഒരു ഇന്റർവ്യൂവിൽ. അതിന്റെ പിന്നിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ദ മ്യൂസിക് ഡയറക്ടർ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ DSP അതായത് ദേവിശ്രീ പ്രസാദ് എന്ന് പറയുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ മ്യൂസിക് ഡയറക്ടർ അതിനെ ഏറ്റവും നല്ല രീതിയിലാണ് ഒരു സോള് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര രസമായിട്ട് ഒരു ഫോക്ക് വരുന്നുണ്ട്, ഫോക്ക് സ്റ്റൈൽ. കാരണം എന്താ, അതൊരു വില്ലേജിൽ നടക്കുന്നൊരു കഥയാണ്. അപ്പം ആ ടോട്ടൽ വില്ലേജിനെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ റൊമാൻറ്റിക് രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ ഒരു പുതിയ എക്സ്പീരിയൻസ് കൊടുക്കാൻ അദ്ദേഹത്തിന് മ്യൂസിക്കിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് ടോട്ടലി ഇതിനകത്ത് പാട്ട് തന്നെയാണ് കേട്ടോ. ഒരു ഇൻട്രൊഡക്ഷനിൽ മാത്രമേ ഒരു ചെറിയ ഡയലോഗ് വന്നു പോകുന്നുള്ളൂ, സോ ദാറ്റ് പീപ്പിൾ ക്യാൻ കണക്ട് ടു ഇറ്റ്. അത് കഴിഞ്ഞാൽ ഫുൾ പൂരാ 2 സിനിമ അല്ലെങ്കിൽ 2.5 സിനിമ പാട്ട് മാത്രമാണ്. എന്തായാലും കാണാൻ ആഗ്രഹമുള്ളവർ വെയിറ്റ് ചെയ്യുക. അത് OTTയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമുക്ക് സബ് ടൈറ്റിൽസ് ഒക്കെ വെച്ച് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ആൻ ഇൻട്രസ്റ്റിംഗ് മൂവി ടു വാച്ച് ഫോർ മലയാളി പീപ്പിൾ. നമ്മൾ എല്ലാ ലാംഗ്വേജസും കാണുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയായിരിക്കും, ബിക്കോസ് ഇറ്റ്സ് എ ന്യൂ തോട്ട്. സോ എന്തായാലും ഈ ഒരു 90 വയസ്സിലും ഇതുപോലൊരു നല്ലൊരു സിനിമ തെലുഗു ഫിലിം ഇൻഡസ്ട്രിക്ക് കൊണ്ടുവന്നിട്ടുള്ള സിംഗീതം ശ്രീനിവാസ റാവു എന്ന് പറയുന്ന ആ ഒരു ലെജൻഡറി ഡിറക്ടറിന് ഒരു ഹാറ്റ്സ് ഓഫ് കൊടുത്തുകൊണ്ട് തന്നെ ദ മാറ്റിനി മാഷപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അഷ്ടമിയായിരുന്നു ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തത്. ഇനി എന്തായാലും കുറച്ചധികം അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ സന്ദീപ് വരുന്നുണ്ട് 9:17 ഈവനിങ്സുമായിട്ട്. സോ സ്റ്റേ ട്യൂൺ ഗായ്സ്. ടാറ്റാ, ബൈ ബൈ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: 917 evenings only on Radio Suno 91.7 FM. Joy Alucas 917 evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707
1: in association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Good evening, good evening, good evening, listeners. Radio Suno 91.7 FM 917 evenings. Sandeepaanu koode join cheyyunnathu orupaadu evening visheshangalumayi. യെസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു ദിവസം ജൂൺ 16 തീയതി വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ്ങിലേക്ക്, ചൊവ്വാഴ്ച ദിവസമാണ്, ഒത്തിരി വിശേഷങ്ങൾ ഇന്നത്തെ ദിവസം പതിവ് പോലെ തന്നെ പറയാനുണ്ട്. ആൻഡ് യെസ്, ദ സൺ ഈസ് സെറ്റിംഗ് ഡൗൺ, കുറച്ച് കൂളറായിട്ടുള്ള രാത്രിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ആൻഡ് ഓൾസോ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ആരോഗ്യം, ഹെൽത്ത് ഇസ് വെരി മച്ച് ഇൻ ടു ദി പിക്ചർ റൈറ്റ് നൗ. അപ്പോൾ ആ ഒരു പിക്ചർ കുറച്ചുകൂടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്, വെള്ളം കുടിക്കാനായിട്ടുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി തന്നെ ഞാൻ ഇന്നത്തെ ദിവസം നമ്മുടെ ഷോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഈവനിങ് സമയം പുറത്തോട്ട് ചായ കുടിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അപ് ടു പേഴ്സണൽ ചോയ്സസ്, ബട്ട് ദെൻ വെരി ഇമ്പോർട്ടൻറ്റ്, വെള്ളം കുടിക്കാനായിട്ട് വിട്ടുപോകരുത്. 15-20 മിനിറ്റ്സിനിടയ്ക്ക് ആ ഒരു ശീലം റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ശീലവും ലൈഫിൽ അങ്ങ് സ്ഥിരമായിക്കോളും. അപ്പോൾ ആ ഒരു ശീലം, പ്രത്യേകിച്ച് ഈ ഒരു ടൈം സമ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ആ ഒരു അപ്ഡേറ്റൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായിട്ട് ബ്യൂട്ടിഫുള്ളി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഗുഡ് ഈവനിങ് ഖത്താർ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ടു മൈ വണ്ടർഫുൾ ലിസ്ണേഴ്സ് അടിപൊളി ഒരു ഈവനിങ് വിഷസ് അറിയിക്കുമ്പോൾ, സെറ്റ് ബാക്ക്, റിലാക്സ്, നമുക്ക് ഒരുമിച്ച് ആ ഒരു ഡ്രൈവ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബ്യൂട്ടിഫുള്ളി ഒത്തിരി സോങ്സ് സെറ്റ് ചെയ്ത് ണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ, അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട്, സ്പെഷ്യലി ഫീഫ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ, യെസ്, ദിസ് ഇസ് ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now, available on Vodafone Shuf app.
0: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 8:38. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ് എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
4: യു ആർ ലിസണിംഗ് ടു
3: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
1: In association with
3: Doha Bank,
1: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സോണ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് വണ്ടർഫുൾ ആയിട്ടുള്ള ഈവനിങ് വിഷസ് കൂടി വരുന്ന ഒരു ദിവസം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ചോദിക്കുന്നതിന് മുന്നേ നമുക്കിവിടെ വിശേഷങ്ങൾ നമ്മുടെ ലിസ്ണേഴ്സ് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷ്, വെഡിങ് ആനിവേഴ്സറി വിഷ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെങ്കിൽ ആ ഒരു വിഷസ് കൂടി അറിയിക്കാനായിട്ട് മറക്കണ്ട. ഓൾറെഡി എനിക്ക് രണ്ട് വിഷ വന്നിട്ടുണ്ട്. രവിശങ്കർ ദി ഒരു ഗുഡ് ഈവനിങ് വിഷസ് അറിയിക്കുന്നു. ഷൈൻ കുമാർ ഗുഡ് ഈവനിങ്, ആൻഡ് ഓൾസോ അഖിൽ ഗുഡ് ഈവനിങ് പറയുന്നു. രമേഷ് സിറാജ് ഗുഡ് ഈവനിങ്, സജിത ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ സജിത ഒരു ബർത്ത്ഡേ വിഷ് കൂടി പറയുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ബർത്ത്ഡേ വിഷിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ആൻഡ് സീ എന്താണ് ആ ഓ ബർത്ത്ഡേ വിഷ് ആർക്കാണ്. യെസ്, ഖത്തറിലുള്ള എൻ്റെ പ്രിയ സഹോദരനാണ് ഷാനു. ഷാനു എന്ന് വിളിക്കുന്ന ഷാനവാസ്. ഓക്കെ, ഷാനവാസിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വിഷസ് അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു വിഷസ് കൂടി അറിയിക്കുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

യെസ്, അപ്പൊ ആ ഒരു ബർത്ത്ഡേ വിഷ് പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ഇഫ് യു ആർ ലുക്കിംഗ് ഔട്ട് ഫോർ ജോബ്സ് ഇൻ ഖത്തർ, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും, ബിക്കോസ് ഓപ്പർച്യൂണിറ്റി ലോസ്റ്റ് ഇസ് ലോസ്റ്റ് ഫോർ എവർ. ചുറ്റും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ജോബ് ഓപ്പണിങ്സ് ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇഫ് ഇൻ കേസ് ഇഫ് യു ആർ സെർച്ചിങ് ഫോർ എ ജോബ് അല്ലെങ്കിൽ ജോബ് ചേഞ്ച്, ഒരു മാറ്റം ലൈഫിൽ വേണമെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു അപ്ഡേറ്റ് യുവർ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽസ് ആൻഡ് ഓൾസോ നമ്മുടെ സി വി ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചോളൂ. കാരണം ഒരുപാട് ജോബ് ഓപ്പണിങ്സും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട്. ആ ഒരു അപ്ഡേറ്റ് എന്തായാലും ഞാൻ നിങ്ങളുടെ അരിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോകുന്നതിന് മുന്നേ വൺ മോർ വിഷ്, ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ് ആണ്. ഹംസയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ വൈഫിന് ഒരു അടിപൊളി വെഡിങ് ആനിവേഴ്സറി വിഷ് സന്ദീപ് ബ്രോ എന്ന് വിഷ് ചെയ്യണം. മൂന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഹസീന എന്നാണ് വൈഫിൻ്റെ പേര്. അപ്പോൾ ഹസീനയ്ക്കും അതേപോലെ തന്നെ ഹംസയ്ക്കും ഒരു അടിപൊളി ഹംസ ഹസീന പേരിൽ തന്നെ ഒരു റൈമിംഗ് ഉണ്ടല്ലോ, ഉഷാറായിട്ടുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ദാ ഒരു വിഷസൊക്കെ പറഞ്ഞ് ഉഷാറായിട്ട് നമ്മൾ മറ്റൊരു സോങ്ങിലേക്ക് പോവാണ്. ഐ ബി ബാക്ക് വെരി സൂൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായി ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply. Water bill. Stay hydrated and stay tuned.
3: ഓർമ്മിപ്പിക്കുന്നു, റേഡിയോ സുനോ.
4: Brought to you by.
5: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
6: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ. 917 evenings.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707
1: in association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Today's Go Rate Update brought to you by Sky Jewelry.
6: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 riyal പർച്ചേസ് ചെയ്യൂ, രണ്ട് റാഫിൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
7: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 carat gold 392.50 കത്തറിയാൽ, 21 carat gold 455 കത്തറിയാൽ, 22 carat gold 480 കത്തറിയാൽ, ആൻഡ് 24 carat gold 520.50 കത്തറിയാൽ. ഗോൾഡ് റേറ്റ് ഹസ് ബ്രോട്ട് യു ബൈ സ്കൈ ജ്വല്ലറി.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam call 4001707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards apply before June 30th TNC apply
0: and
4: Marza Hypermarket be fresh be you visit your nearest store today
5: Welcome back once again. Radio Sonar 91.7 FM. ഇത് 917 ഇവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 40 മിനിറ്റ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളൊക്കെ കേട്ട് ഉഷാറായിട്ട് ഈവനിങ് ഡേയെ കുറച്ചൊന്ന് കളർഫുൾ ആക്കാനായിട്ട് ഞാനും കൂടെ കൂടുകയാണ്. ആൻഡ് യെസ് ഈ ഒരു ടൈം തീർച്ചയായിട്ടും ഫുട്ബോൾ റിലേറ്റ് ചെയ്ത് വരുന്ന വിശേഷങ്ങൾ അറിയാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണെന്ന് എനിക്ക് ആ ഒരു ഗസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. വൈ ബിക്കോസ് ഇവിടെ ഓൾറെഡി എനിക്ക് അർജൻറ്റീനയുടെ ആ ഒരു നാഷണൽ ടീം കംപ്ലീറ്റ് ആയിട്ട് പേര് പറയുന്ന ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആഗ്രഹമല്ലേ, ആഗ്രഹങ്ങൾ നമ്മളപ്പോൾ സാധിച്ചു കൊടുക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മളൊന്നും അതിനെപ്പറ്റി തിരിഞ്ഞു നോക്കാനും പാടില്ല, ചിന്തിക്കാനും പാടില്ല.

യെസ്. അപ്പൊ ഇത് കേൾക്കുമ്പോ ഒരുപാട് എനർജി, വികാരമൊക്കെ ഒത്തിരി ഉള്ള ആൾക്കാരുണ്ട്, ഫീലിങ്സ് ഉള്ളവരുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് ടീംസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. ഒരുപാട് പേര് പറയുന്നു ദിസ് ടൈം ഇറ്റ് ഇസ് ഫോർ പോർച്ചുഗൽ എന്ന് പറയുന്നുണ്ട്. ഫുട്ബോൾ ഒരു മാനിയായിട്ട് ഇങ്ങനെ ദേ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2022 ഫിഫ വേൾഡ് കപ്പ് അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലെറ്റ്സ് വെയിറ്റ് ഫോർ സം മോർ ടൈം. വൈ? ബിക്കോസ് രണ്ട് മാച്ചുകൾ ഭയങ്കര ക്രൂഷ്യൽ മാച്ചസ് ആണ് ഇന്നത്തെ ദിവസം ഉള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഫുട്ബോൾ മാനിയ. യെസ്, ഇന്നത്തെ ആ ഒരു അപ്ഡേറ്റ് പറയാനുള്ളത്, വി ആർ വെയ്റ്റിംഗ് ഫോർ ഫ്രാൻസ് സെനഗൽ മത്സരം. ഫ്രാൻസിൻ്റെ ആ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട്, ആ ഒരു മാച്ചിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് കുറേ പേര് വെയ്റ്റിംഗ് തന്നെയാണ്. 4 വർഷങ്ങൾ, ഇഫ് ഐ എം നോട്ട് റോങ്, യെസ് 4 ഇയേഴ്സ് ഫൈനലിൽ എത്തിയിട്ടുള്ള ടീമാണ് ഫ്രാൻസ്. 1998, 2006, 2018, 2022, അങ്ങനെ 4 വർഷങ്ങളിലായിട്ട് ഫൈനൽസിലെത്തിയ ഒരു ടീം. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷകൾ ഒരല്പം കൂടുതൽ തന്നെയായിരിക്കും. അത് കൂടാണ്ട് എനിക്ക് തോന്നുന്നു സെനഗലിനും ഈ പറഞ്ഞ പോലെ പ്രതീക്ഷകൾ ഒട്ടും കുറവല്ല. ഡെബ്യൂ ചെയ്തപ്പോൾ തന്നെ 2002 സെനഗൽ ആദ്യം ഡെബ്യൂ ചെയ്യുന്ന സമയത്ത് ക്വാർട്ടർ ഫൈനൽസിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് ആദ്യത്തെ ആ ഒരു എന്താണ് ഫിഫ വേൾഡ് കപ്പിൽ തന്നെ അവരുടെ ആ ഒരു ഡെബ്യൂ ടൈം തന്നെ അവർക്ക് ക്വാർട്ടർ ഫൈനൽസിലോട്ട് കയറാൻ പറ്റി എന്നുള്ളതും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു പോസിബിലിറ്റീസ് ഓഫ് വിന്നിങ് കൂട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ 2 ഓഫ് ദ ബെസ്റ്റ് ടീംസ് ഫ്രാൻസ് ആൻഡ് സെനഗൽ ഇന്ന് മത്സരത്തിന് ഒരുങ്ങുകയാണ്. കുറച്ച് സമയം കൂടിയാണ് ബാക്കിയുള്ളത്. നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ്, അതായത് ഇൻ ഡീറ്റെയിൽ പറയാനായിട്ട് ഒരു വ്യക്തി കൂടെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും അല്പനേരം കഴിഞ്ഞിട്ട്. ആരാണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയാം. ആൻഡ് യെസ് ഓഫ് കോഴ്സ് സ്റ്റേ ട്യൂൺഡ്. കൂടുതൽ ഫിഫ വിശേഷങ്ങൾ, 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ നിങ്ങളുടെ അരികിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ അർജന്റീനയുടെ ആ ഒരു നാഷണൽ ടീം മ്യൂസിക് പ്ലേ ചെയ്തത് വേറൊന്നും കണ്ടല്ല. ആ മത്സരത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്, അർജന്റീന വേഴ്സസ് അൾജീരിയ. കൂടുതൽ അപ്ഡേറ്റ്സുമായി ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM.

0: എട്ട് ടീമുകൾ ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാകത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 in association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: 917 evenings.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനോ 91.7 FM-ൽ. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈവനിങ് വൈബ് ഒക്കെ ഓണാക്കി ഉഷാറായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ്. ഓൾ റൈറ്റ്, ഇന്ന് ജൂൺ 16 തീയതി ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. ബേസിക്കലി നമ്മൾ വെള്ളത്തിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ആ ഒരു റിമൈൻഡർ തരുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് വിട്ടുപോരുത്, ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. പക്ഷെ പുറത്ത് നിന്ന് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ആ ഒരു ബോട്ടിൽ നമ്മൾ വെള്ളം മേടിക്കുമ്പോൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ തന്നെ ലാൻഡ് ഫിൽസിലാണ് ചെന്ന് അവസാനിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ, ആ ഒരു ശീലം ലൈഫിലേക്ക് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ നേച്ചറിനെ വലിയൊരു വിപത്തിൽ നിന്നും സേവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ആൻഡ് ദിസ് റെസ്പോൺസിബിലിറ്റി ഇറ്റ് ഇസ് ആക്ച്വലി നമ്മൾ ഓരോരുത്തരും സെൽഫായിട്ട് എടുക്കേണ്ട ഡെസിഷനാണ്. സോ ജൂൺ 16 വേൾഡ് റീഫിൽ ഡേ ആയിട്ട് കൂടി കമമറേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ആ ഒരു റീഫില്ലിങ്ങിന് എത്രത്തോളം മാറ്റങ്ങൾ നമുക്ക് ചുറ്റും കൊണ്ടുവരാനായിട്ട് പറ്റും, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഷുഡ് അണ്ടർസ്റ്റാൻഡ് എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. റീഫിൽ അല്ലെങ്കിൽ റീഫിൽ ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽസ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് മറന്നുപോരുത്. നോട്ട് ജസ്റ്റ് ബോട്ടിൽസ് കേട്ടോ, വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ബോട്ടിലേക്ക് ഒരു കണക്ഷൻ കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. എന്തൊരു സംഭവമാണെങ്കിലും യൂസ് ആൻഡ് ത്രോ വൺ ടൈം നമ്മൾ മേടിക്കുന്ന പ്ലാസ്റ്റിക്സ് ക്യാൻ ഫില്ലപ്പ് എനി ലാൻഡ് ട്രെമെൻഡസ്ലി. സോ അതുകൊണ്ട് തന്നെ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് എ ലോട്ട് ഓഫ് തിങ്സ്. നമുക്ക് വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റുന്ന നല്ല ശീലങ്ങൾ തീർച്ചയായിട്ടും ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ആർ ഹോം. ഓൺ എ പോസിറ്റീവ് നോട്ട് പറയുകയാണെങ്കിൽ, വീട്ടിൽ അനാവശ്യമായിട്ട് അൺനെസസറി ആയിട്ട് നമ്മൾ മേടിക്കുന്ന പ്ലാസ്റ്റിക്സ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, റീയൂസബിൾ ആയിട്ടുള്ള പാക്കേജിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആൻഡ് വെൻ യു ബൈ എ ഹാൻഡ് വാഷ്, ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ആ ഒരു ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റും. ഹാൻഡ് സോപ്സ്, ലോണ്ടറി ഡിറ്റർജൻസ്, കോസ്മെറ്റിക്സ്, ഹൗസ് ഹോൾഡ് ക്ലീനേഴ്സ്, ഇതൊക്കെ തന്നെ മേടിക്കുമ്പോൾ പ്ലാസ്റ്റിക് റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിതമായ സംഭവങ്ങളൊക്കെ തന്നെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് റീയൂസബിൾ അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പനീസിൽ നിന്നും അങ്ങനെയുള്ള മാനുഫാക്ചറേഴ്സിന്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് മറന്നുപോകരുത്. ഇതിപ്പോ എക്സ്ട്രീം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, ബട്ട് ദെൻ ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, വാട്ടർ ബോട്ടിൽസ്, പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഹെൽത്തിനും നല്ലതല്ലാത്ത ആ ശീലം അങ്ങനെ നമുക്ക് മറക്കാം. ആൻഡ് ഓൾസോ റീയൂസബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. അത് ബോട്ടിൽസ് ആണെങ്കിലും ഒക്കെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ് അല്ലെങ്കിൽ ഫൈബർ കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള പെറ്റ് ബോട്ടിൽസ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ വേൾഡ് റീഫിൽ ഡേയിൽ നമുക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫോർ എ ഗുഡ് കോസ്. ജൂൺ 16 മറക്കണ്ട, വേൾഡ് റീഫിൽ ഡേ. അപ്ഡേറ്റ്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: happiness.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
4: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ. ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
6: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
7: ഹായ്, ഞാൻ നരേൻ.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: ഊഹം നിങ്ങൾ ഉപേക്ഷിക്കുക, നിശ്ചയം ഊഹിച്ചുള്ള സംസാരം ഏറ്റവും വലിയ തെറ്റാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. 917 ഈവനിംഗ്
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler,
5: powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam. Call 4001707
7: in association with
8: Doha Bank.
7: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
4: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM. ഇത് 917 ഈവനിംഗ്സിന്റെ ടൈമാണ്. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ദേർ ഈസ് അബ്സല്യൂട്ട്ലി എ മാനിയ ഔട്ട് ദേർ, ആൻഡ് ഹാവിംഗ് സെഡ് ദാറ്റ് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഫുട്ബോൾ മാനിയ.
1: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ. ഫുട്ബോൾ മാനിയ. Every goal, every match, every moment of the FIFA World Cup 2026 in association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാൻ സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: കുറച്ചു മുമ്പ് ഗെയിമിന്റെ കാര്യവും ആ ഒരു പാട്ടൊക്കെ തന്നെ പ്ലേ ചെയ്ത് പോകുമ്പോൾ ദ എനർജി അബ്സല്യൂട്ട്ലി ഫാൻസിന്റെ ആ ഒരു റഷ് നമ്മുടെ മെസ്സേജസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന സ്പോർട്സ് അനലിസ്റ്റ്, യെസ്, ഈ ഒരു വ്യക്തി വലിയൊരു എനിക്ക് തോന്നുന്നു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമല്ലോ. വി ഓൾ നോ ഹിം വെരി വെൽ. കരൺ ജി, വെൽക്കം വെൽക്കം ടു ദി ഷോ.
3: താങ്ക് യു സന്ദീപ്, നൈസ് സ്പീക്കിംഗ് ടു യു.
0: ഓൾ റൈറ്റ്, സോ ഹൗ ആർ യു? നാട്ടിലാണെന്ന് അറിയാം. നാട്ടിലെങ്ങനെയുണ്ട് ആവേശം? ഹൗ ഇസ് ഇറ്റ് ഓവർ ദേർ?
3: നാട്ടില് ഞാൻ കേരളത്തിൽ എത്തിയിട്ടില്ല, ഫുട്ബോളിന്റെ ചൂട് അറിഞ്ഞു തുടങ്ങിയിട്ടില്ല.
0: ഓക്കെ,
3: ഖത്തറിൽ എന്തായാലും നല്ല വൈബാണ്.
0: അയ്യോ, ഖത്തറിലും മലയാളികൾക്ക് ഇത് ബ്രീത് ഫുട്ബോൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ?
3: എക്സാക്ട്ലി, ലിവ് ആൻഡ് ബ്രീത് ഫുട്ബോൾ.
0: എക്സാക്ട്ലി. അപ്പോ ഈ ഒരു മാച്ച് എനിക്ക് തോന്നുന്നു വളരെ വൈറ്റൽ ആയിട്ടുള്ള മാച്ചസ് ആണ് ഇന്നത്തെ ദിവസം നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി മാച്ച് അപ്ഡേറ്റ്. ഫ്രാൻസ് ആൻഡ് സെനഗൽ ആദ്യ മത്സരം. നമുക്ക് ഫ്രാൻസ് ഒരു ക്ലിയർ ടൂർണമെന്റ് ഫേവറേറ്റ് ആണ്, ബട്ട് ദെൻ സെനഗലിന്റെ ആ ഒരു ടാക്ടിക്കൽ ടൂൾസ് എന്തെങ്കിലും ഇന്ന് രാത്രി അവരെ ഫ്രസ്ട്രേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ ഫ്രാൻസിനെ?
3: ഫ്രാൻസ് ലൈക്ക് യു സെഡ് വൺ ഓഫ് ദി ക്ലിയർ ഫേവറേറ്റ് ഓഫ് ദിസ് ടൂർണമെന്റ്, ദേശാംസിന്റെ കുട്ടികൾ, അതിന് യാതൊരു സംശയമില്ല. അതേസമയം തന്നെ സെനഗൽ ആഫ്രിക്കൻ ചാമ്പ്യൻസ് ആണ്, ഒരിക്കലും എഴുതി തള്ളാനാവാത്ത ഒരു ടീമാണ്.
0: എക്സാക്ട്ലി.
3: അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ടാക്ടിക്കാലിറ്റി അവിടെ മാറ്റിവെച്ചാൽ തന്നെ 4-3-3 ഫോർമേഷനിലാണ് പപ്പാത്തിയോ അവരെ കളിപ്പിക്കുന്നത്.
0: എക്സാക്ട്ലി.
3: അവരുടെ ഗോൾ കീപ്പർ എഡ്വേർഡോ മെൻഡി എക്സ് ചെൽസി ഗോൾ കീപ്പർ ആണ്. ചെൽസി ജയിക്കുമ്പോൾ അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുള്ള ഗോളിയാണ്, ഗോൾഡൻ ഗ്ലോവും അന്ന് നേടിയിരുന്നു, ബെസ്റ്റ് കീപ്പർ ആയിരുന്നു ചാമ്പ്യൻസ് ലീഗില്. അതുകൂടാതെ ഇപ്പൊ സൗദി ലീഗിലും നല്ല ഫോം തുടരുന്ന എഡ്വേർഡ് മെൻഡിയെ മറികടക്കും എന്ന് തന്നെ വലിയൊരു കടമ്പയാണ്. അതുകൂടാതെ അവരുടെ ക്യാപ്റ്റൻ കാലിഡു കോലിബാലി, അദ്ദേഹം ചെൽസി പ്ലെയറാണ്, ഇപ്പൊ സൗദി ലീഗിൽ കളിക്കുന്നു. അങ്ങനത്തെ ടാക്ടിക്കൽ നോളജും ഓർഗനൈസേഷൻ സ്കിൽസും ലീഡർഷിപ്പും ഡിഫൻസീവ് ലീഡർഷിപ്പ് ഉണ്ടല്ലോ, പ്രതിരോധത്തിന് കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ്, അത് വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ പാർട്ണറായിട്ട് മൂസാനി യാഖാത്തെയും പ്രീമിയർ ലീഗ് കളിക്കുന്ന, പിന്നെ റൈറ്റ് ബാക്കിൽ ക്രെപ്പിന്റെ ആട്ട എന്ന പ്ലെയറും ഇസ്മായിൽ ജേക്കബ്സ് ലെഫ്റ്റ് ബാക്കായിട്ടും കളിക്കും. അവരുടെ പ്രോബബ്ലി ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് ഇസ് മിഡ്ഫീൽഡ്. അവിടെ അവർക്ക് ഇദ്രിസ ഗയ്യന്റെ വേർട്ടിന് വേണ്ടി കളിക്കുന്ന പപ്പി മത്താസാർ ഉണ്ട് ടോട്ടനാമിന്റെ, ലെമീൻ കമാറ എന്ന് പറഞ്ഞിട്ടുള്ള മൊറോക്കോന്റെ യങ് പ്ലെയർ ഉണ്ട്. പിന്നെ അവർക്ക് മുന്നിലായിട്ട് പ്ലേ മേക്കർ ആയിട്ട് സാദിയമാനെ ഉണ്ടാവും. സാദിയമാനേക്ക് ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. പിന്നെ സ്ട്രൈക്കറായിട്ട് നിക്കോളാസ് ജാക്സൺ. അപ്പൊ ഗോൾ അടിക്കാൻ കഴിവുള്ള ഒരു ടീമാണ്. അത് ഡിഫൻസീവിലി വളരെ ടൈറ്റ്ലി യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. ഇത് കൂടാതെ വേൾഡ് കപ്പ് യുനോ ക്വാളിഫയിങ് റൗണ്ട്സ് എല്ലാം ജയിച്ചു വന്നിട്ടുള്ള, വളരെ നന്നായി കളിച്ച് ജയിച്ചു വന്നിട്ടുള്ള ടീമാണ്. എനിക്ക് തോന്നുന്നത് 7 3 ഡ്രോസ് 10 ക്വാളിഫയേഴ്സില്, അതാണ് അവരുടെ ഒരു ഒരു ഫോമിന്റെ ഇൻഡിക്കേറ്റർ. ഐ തിങ്ക് ദേ വിൽ പോസ് എ ഗ്രേറ്റ് ത്രെറ്റ് ടു ഫ്രാൻസ്. നമ്മൾ ഈ ടൂർണമെന്റിൽ കണ്ടു നന്നായി കളിക്കുന്ന ടീമുകൾ, നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ ഓസ്ട്രേലിയ യു എസ് ഒക്കെ നന്നായി ഒരു ടീമായി ഒത്തിണങ്ങി കളിച്ച് ഗോളുകളെ കൊണ്ട് വലനിറക്കിയെന്ന് കണ്ടു. അത് തന്നെയാവും യുനോ ഈ അണ്ടർഡോഗ്സിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്.
0: ഫുട്ബോൾ ആവേശം എന്തായാലും ദാ ചുറ്റും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആവേശത്തിന്റെ കൂടെ ആ ഒരു ഫ്ലോയില് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി ഇൻഫർമേഷൻസ്, ഒത്തിരി ചോദ്യങ്ങൾ ഇനി എനിക്കെന്തായാലും കരൺജിയുടെ അടുത്ത് ചോദിക്കാനുണ്ട്. സോ വിൽ ബി ബാക്ക് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സോണ 91.7 FM 917 ഈവനിംഗ്സിൽ കേട്ട് കൂട്ടുകൂടാം.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ.
5: ശ്വാസംഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
6: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശോഭി തിലകൻ.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM.
8: ടുഡേസ് ഗോൾ റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
9: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 റിയാലിന് പർച്ചേസ് ചെയ്യൂ, 2 റാഫിൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
10: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 ക്യാരറ്റ് ഗോൾഡ് 393.50 ഖത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 456 ഖത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 481 ഖത്തറിയാൽ, ആൻഡ് 24 ക്യാരറ്റ് ഗോൾഡ് 521.50 ഖത്തറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
11: പകൽ പൂരമായി

0: ഫുട്ബോൾ വിശേഷങ്ങൾ. ദാ ഇന്ന് നടക്കാൻ പോകുന്ന രണ്ട് വൈറ്റൽ മാച്ചസ്, ആ മാച്ചസിന്റെ ഇൻഫർമേഷൻസും ടീമിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ തന്നുകൊണ്ട് കരൺജി ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ഫുട്ബോൾ മാനിയ.
1: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ. ഫുട്ബോൾ മാനിയ. Every goal, every match, every moment of the FIFA World Cup 2026 in association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: രണ്ട് ടീംസും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ, ഫ്രാൻസ് ആണെങ്കിലും സെനഗൽ ആണെങ്കിലും ഒന്നോടൊന്ന് മെച്ചപ്പെട്ട ടീംസ് തന്നെയാണ്. ഫ്രാൻസ് ആണെങ്കിലും 4 തവണയോളം നമ്മുടെ ഫൈനലിൽ എത്തിയിട്ടുള്ള ടീമാണ്.
3: അതെ, ദിദിയർ ദേശാംസ് 98 അദ്ദേഹം ക്യാപ്റ്റനായിട്ട് വേൾഡ് കപ്പ് എടുത്തതിന് ശേഷം 2018 റഷ്യ വേൾഡ് കപ്പ് എടുത്തു, പിന്നെ 2022 ഖത്തർ ഫൈനലിൽ കൊണ്ടെത്തിച്ചു.
0: അതെ അതെ അതെ,
3: വീണ്ടും ഒരു ഫൈനലിൽ എത്തിക്കുകയാണെങ്കിൽ അത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ്.
0: ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഫ്രാൻസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന, അല്ലെങ്കിൽ ദ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയാം, എംബാപ്പേ. ആൻഡ് ദേർ ഇസ് നോ ഡിബേറ്റ് അബൌട്ട് ദാറ്റ്. സോ ഇന്ന് ഇപ്പോ ഇഫ് ഐ ആസ്ക്, സെനഗലിന്റെ ഒരു ഡിഫൻസ് വെച്ച് നോക്കുമ്പോ, ഹു ഇസ് ഗോയിങ് ടു ബി നൈറ്റ് മെയർ ഫോർ എംബാപ്പേ?
3: പിടിച്ചു നിർത്താൻ പാകത്തിലുള്ള സെനഗൽ ഡിഫൻസ് എന്തായാലും സെനഗലിനുണ്ട്. സ്ട്രൈക്കർ ആയിട്ടാണ് എംബാപ്പേ കളിക്കുന്നത് ഫ്രഞ്ച് ടീമില്, അതുകൊണ്ട് തന്നെ സ്ട്രൈക്കർ എന്നുള്ളതൊക്കെ അദ്ദേഹത്തെ നേരിടാൻ കാലിഡു കോലിബാലി മൂസാനി കാത്തി ഉണ്ടാവും. എംബാപ്പേ ബ്രില്യന്റ് ആയിട്ടുള്ള ഫോർവേഡ് ആണ്, ലെജൻഡ് ആസ് യു നോ അറ്റ് ദിസ് യങ് ഏജ്. അപ്പൊ അവരെ ബ്രേക്ക് ചെയ്യാനൊക്കെ എംബാപ്പയ്ക്ക് കഴിയും, പക്ഷെ ലൈൻ ബ്രേക്കിംഗ് ആയിട്ടുള്ള പാസസ് കിട്ടണം. അതുപോലെ തന്നെ അവരുടെ റൈറ്റ് വിങ്ങിലൂടെ കളിക്കാനിടയുള്ള ഉസ്മാൻ ഡെംബലെയുടെ പാസുകൾ കിട്ടണം. ചിലപ്പോ മിക്കവാറും അദ്ദേഹം നമ്പർ 10 ആയിട്ട് ഇദ്ദേഹത്തിന്റെ പിന്നിലുണ്ടാവും, ആരുടെ,
0: എംബാപ്പയുടെ.
3: അങ്ങനെയാണെങ്കിൽ ഡെംബലെയുടെ ലൈൻ ബ്രേക്കിംഗ് പാസസ് വേണം. അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ ഒലീസയാണ് മിക്കവാറും, നമ്മുടെ ബയൺ മ്യൂണിക്കിന്റെ നല്ല ഫോമിലാണ്, ഒലീസയുടെ പാസുകൾ. അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ് എന്ന് ബ്രാഡ്ലി ബാർക്കോളെ ആവണം കളിക്കുന്നത്. അവരുടെ എല്ലാം പാസുകൾ കിട്ടിക്കഴിഞ്ഞാൽ എംബാപ്പയ്ക്ക് ഗോൾ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബെഞ്ചാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചും ഗംഭീര ബെഞ്ചാണ്, ഡിസാഡുവ ഉണ്ട്, റാൻ ചെർക്കി ഉണ്ട്, എന്തുകൊണ്ടും വളരെ അപകടകാരികളായിട്ടുള്ള കളിക്കാരാണ്. ടീമായിട്ട് ഒത്തിണങ്ങി കളിക്കാൻ കഴിയണം, എന്താ വെച്ചാൽ ക്ലിയർ ലീഡേഴ്സ് ആ ടീമിലില്ല. ലീഡർ എന്ന് കഷ്ടി പറയാവുന്നത് നമ്മുടെ ഗോളി മൈക്ക് മാഗ്നിയാനാണ്, പിന്നെയുള്ള എംബാപ്പയാണ്. ഇവരൊന്നും ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഇല്ലാത്ത പ്ലെയേഴ്സ് ആണ്. അതാണ് ടീമിനെ, ഫ്രാൻസ് ടീമിനെ അലട്ടുന്ന ഒരു സംഭവം എന്ന് പറയാം.
0: ഓക്കെ ഓക്കെ, ഫിഫ വേൾഡ് കപ്പ് വിശേഷങ്ങളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. വൈ? ബിക്കോസ് വി ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഇനിയും ദേ ഒരുപാട് ടീമുകളെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ അറിയാനുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ മെഡിക്കൽ സെന്റർ. റേഡിയോ സുനോ 91.1.

0: ഫുട്ബോൾ വിശേഷങ്ങൾ. ദാ ഇന്ന് നടക്കാൻ പോകുന്ന രണ്ട് വൈറ്റൽ മാച്ചസ്, ആ മാച്ചസിന്റെ ഇൻഫർമേഷൻസും ടീമിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ തന്നുകൊണ്ട് കരൺജി ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ഫുട്ബോൾ മാനിയ.
1: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ. ഫുട്ബോൾ മാനിയ. Every goal, every match, every moment of the FIFA World Cup 2026 in association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: കരൺജി, ഫ്രാൻസ് ആൻഡ് സെനഗൽ, വെനെവർ ദേ മീറ്റ്, നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുന്ന ഒരു കാര്യമാണ് 2002 ആ ഒരു ഓപ്പണിംഗ് മാച്ച് അപ്സെറ്റ്. അത് എത്രത്തോളം ഫ്രാൻസിന് ഇന്നൊരു പ്രഷർ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്?
3: അതൊരിക്കലും ഫ്രാൻസിന് ഈ 24 ശേഷം അവരെ സമ്മർദ്ദത്തിൽ ആഴ്ത്താനുള്ള ഒരു വകുപ്പില്ല. എന്താ വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് 2018 ഫ്രാൻസ് വേൾഡ് കപ്പ് നേടി റഷ്യയില്, 2022 ഫൈനലിസ്റ്റുകൾ ആയിരുന്നു. പുതിയ ജനറേഷൻ ഓഫ് പ്ലേയേഴ്സ് ആണ്. അതൊരു memory, that's it, you know, it won't affect their playing style or, you know, it won't hurt their confidence in any other one.
0: ഓക്കെ, സെനഗലിന്റെ ഒരു എക്സ് ഫാക്ടർ പ്ലെയർ ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും പറയുന്നത്?
3: നാച്ചുറലി സാദിയോ മാനെ തന്നെ, അവരുടെ പ്ലേ മേക്കർ ആയിട്ടുള്ള സാദിയോ മാനെ തന്നെയാണ് എക്സ് ഫാക്ടർ പ്ലെയർ.
0: ഓൾറൈറ്റ് ഓൾറൈറ്റ്, ഒരു ക്വിക്ക് പ്രെഡിക്ഷൻ, ഇന്ന് ഫ്രാൻസ് ആണോ സെനഗൽ ആണോ ഹൂസ് ഗോയിങ് ടു വിൻ ടുനൈറ്റ്?
3: ഫ്രാൻസ് തന്നെയാണ് നേരിയ മുൻതൂക്കം. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ടൈറ്റ് മാച്ച്. ആര് വേണമെങ്കിലും ജയിക്കാം,
0: ആര് വേണമെങ്കിലും
3: ജയിക്കാം, മുൻതൂക്കം ഫ്രാൻസ്.
0: ഓക്കെ, അതെ. ഡു യു ബിലീവ് ദാറ്റ് ദേർ വുഡ് ബി എ ലക്ക് ഫാക്ടർ ഓൾസോ ഇൻവോൾവ്ഡ്?
3: ഈ ലക്ക് ഫാക്ടർ പ്രധാനമായിട്ടും വരുന്നത് എത്ര നല്ല ടീമാണെങ്കിലും ഏർലി എക്സ്ചേഞ്ചസിലെ ഓപ്പണിംഗ് മിനിറ്റ്സിൽ റെഡ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ കളി ആകത്തിരിയും, പിന്നെ ഒരു ഡിഫൻസീവ് മോഡിലേക്ക് പോകേണ്ടി വരും ഏത് ടീമാണെങ്കിലും. അതാണ് ഈ ലക്ക് ഫാക്ടർ എന്ന് പറയാവുന്ന ഒരു സാധനം. പിന്നെ അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ ഒക്കെ വന്നിട്ട്, അതായത് ഒരു ഒരു ഫോർവേഡ് ഒരു അടി അടിക്കുന്നു, അത് ഡിഫൻഡറുടെ കാലിൽ തട്ടി ഡിഫ്ലക്റ്റഡ് ആയിട്ട് ഗോളിക്ക് സേവ് ചെയ്യാൻ പറ്റാതെ ഗോളാവുന്നു. അങ്ങനെയൊക്കെയുള്ള ലക്ക് ഫാക്ടേഴ്സ് ആരെങ്കിലും ഫേവർ ചെയ്ത് കഴിഞ്ഞാൽ കളിയുടെ ടെമ്പോനെ അല്ലെങ്കിൽ മൊമെന്റത്തിനെ അത് ബാധിക്കും ഏത്
0: ടീമിനെയാണെങ്കിലും. ആ ഒരു പ്രഡിക്ഷൻ പറയാത്തതുകൊണ്ട് ഒരു ചെറിയ കാര്യം ചോദിക്കുകയാണ്, ഫൈനൽ സ്കോർ ലൈൻ എത്രയായിരിക്കും, എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്?
3: ഇറ്റ് ഷുഡ് ബി എ 2-1, ഒരു 2-1 അല്ലെങ്കിൽ 3-2.
0: സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ടു ഹാപ്പൻ. രണ്ട് ടീമിനും തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു മത്സരം കാണാനായിട്ട്. ഫിഫ വേൾഡ് കപ്പ് വിശേഷങ്ങൾ ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. വൈ? ബിക്കോസ് വി ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഇനിയും ദേ ഒരുപാട് ടീമുകളെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ അറിയാനുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 15:51.
2: റേഡിയോ സുനോ 91.3.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: You're listening to 917 Evenings.
3: Joy Alukas 917 Evenings
4: presented by Joy Alukas, world's favorite jeweler.
5: Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
7: In association with
8: Doha Bank,
7: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
4: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: സുനോ.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഹായ്, ദിസ് ഇസ് അപർണ ബാലമുരളി.
6: You are listening to Radio Suno 91.7 KTK to Kutukuda.

0: ഫുട്ബോൾ വിശേഷങ്ങൾ ദാ ഇന്ന് നടക്കാൻ പോകുന്ന രണ്ട് വൈറ്റൽ മാച്ചസ്, ആ മാച്ചസിന്റെ ഇൻഫർമേഷൻസും ടീമിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ തന്നുകൊണ്ട് കരൺ ജി ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ഫുട്ബോൾ മാനിയ.
1: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ. ഫുട്ബോൾ മാനിയ. Every goal, every match, every moment of the FIFA World Cup 2026 in association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ടൂർണമെന്റ് എന്ന് തന്നെ പറയണം, അർജന്റീന വേഴ്സസ് അൾജീരിയ. ആ ഒരു മത്സരം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അർജന്റീന ഫാൻസ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട്.
3: 20 കളിയില് 14 ജയിച്ചു, പിന്നെ 6 ഡ്രോ, അങ്ങനെ എന്തോ ആണ് അവരുടെ. എന്തായാലും അജേയരായിട്ട് വരുന്ന ഒരു ടീമാണ് അർജന്റീന, ലാറ്റിൻ അമേരിക്കൻ ആർമി ബോൾ ഗ്രൂപ്പിൽ നിന്ന്.
0: ഓക്കെ, വെൻ ഇറ്റ്സ് അബൌട്ട് അർജന്റീന, ഇറ്റ് ഇസ് അബൌട്ട് ഹൈ ഫ്ലൈയിങ് കോൺഫിഡൻസ്. കരഞ്ജി, വിൽ ദേർ ബി എ ഓപ്പണിംഗ് മാച്ച് നെർവ്സ് ടുഡേ?
3: I don't think so, because they are supremely talented and experienced. Mm-hmm. And they are led by none other than Lionel Messi, Adem, who is playing his sixth World Cup. It's a record. Aadiyayittulla player 6 ലോക കപ്പ് ടൂർണമെന്റുകളിൽ കളിക്കുന്ന ലിയോണൽ മെസ്സി ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മിനിറ്റ്സ് നന്നായിട്ട് മാനേജ് ചെയ്യും ലയണൽ സ്കാലനി, അവരുടെ കോച്ച്, ബിക്കോസ് മെസ്സി ഈസ് കമ്മിങ് ബാക്ക് ഫ്രം എ ഹാംസ്ട്രിംഗ് ഇഞ്ചുറി. അപ്പൊ അത് റിക്കറിയാതിരിക്കാൻ അദ്ദേഹത്തിന്റെ മിനിറ്റ്സ് നിയന്ത്രിച്ചാണ് മിക്കവാറും കളിപ്പിക്കുക. അങ്ങനെ മെസ്സി ആദ്യം ഇറങ്ങിയില്ലെങ്കിൽ പ്രോബ്ലി നിക്കോ പാസ് എന്ന യങ് വേഴ്സറ്റൈലായിട്ടുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്.
0: സോ അൾജീരിയയുടെ കാര്യം പറയുമ്പോൾ, അൾജീരിയ ഈസ് നോട്ടോറിയസ്ലി disciplined and also dangerous on their counter attack. Or a caught off guard early on, എങ്ങനെയായിരിക്കും അർജന്റീന അവോയ്ഡ് ചെയ്യുന്നത്?
3: അൾജീരിയ വളരെ ടാക്ടിക്കലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. അവരുടെ പ്രധാന കുന്തമന എന്ന് പറയുന്നത് അവരുടെ സൗദി അറേബ്യൻ ലീഗ് കളിക്കുന്ന റിയാദ് മാറസ് ആണ്.
0: ഓക്കെ,
3: അത് കൂടാതെ അവരുടെ പേസി ആയിട്ടുള്ള അറ്റാക്കേഴ്സ് ഉണ്ട്, മുഹമ്മദ് അമൂറ എന്ന സ്ട്രൈക്കർ, വോൾസ്ബർഗ് ബുണ്ടസ്ലിയ കളിക്കുന്ന മുഹമ്മദ് അമൂറ, അതുപോലെ അമീൻ ഗൗരി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സെക്കൻഡ് സ്ട്രൈക്കർ ഉണ്ട്, മാർസയ്ക്ക് വേണ്ടി ഫ്രഞ്ച് ലീഗ് കളിക്കുന്ന. പിന്നെ അതുപോലെ റായൻ ഐറ്റ്നൂറി എന്ന പ്രഗത്ഭനായിട്ടുള്ള സിറ്റിയുടെ പ്ലെയർ ഉണ്ട് ആ ടീമിൽ. ഗോൾ കീപ്പർ ഈസ് നണ്ണതൻ അതർ ദൻ ലൂക്ക സിഡെയ്ൻ, നമ്മുടെ സിനറിൻ സിഡെയ്ൻ്റെ റയൽ മാഡ്രിഡ് കോച്ചും ലെജൻഡറി ഫ്രഞ്ച് പ്ലെയറും ആയിരുന്നു. സിഡാന്റെ മകനാണ് ലൂക്ക സിഡാൻ. അപ്പൊ ഇവരൊക്കെയാണ് അവരുടെ കീ പ്ലേയേഴ്സ്. ആൻഡ് ഐ തിങ്ക് ദേ വിൽ പുട്ട് അപ്പ് എ ഗുഡ് ഫൈറ്റ്, നോ ഓൾദോ ദേ മേ നോട്ട് വിൻ ദിസ് ടൂർണമെന്റ്.
0: ഓക്കെ,
3: അവർ നല്ല ഫോമിലൊക്കെ തന്നെയാണ് ക്വാളിഫയേഴ്സ്, ഒരു കളി മാത്രമേ തോറ്റിട്ടുള്ളൂ ക്വാളിഫയേഴ്സ്.
0: ഓക്കെ,
3: ഗുഡ് ജോബ് സോ ഫാർ. അതെ, അവർ ഗോൾ അടിക്കാനുള്ള സാധ്യതയുണ്ട്, എന്നാലും അർജന്റീനയ്ക്ക് തന്നെയാണ് കൃത്യമായിട്ട് മുൻതൂക്കം.
0: ഓക്കെ, ബട്ട് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും അർജന്റീനയ്ക്കുള്ള ഫാൻ ബേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് വേർ ലെവൽ, ഇറ്റ്സ് പാഷനേറ്റ് ആയിട്ടുള്ള ഫാൻ ബേസ് ആണ് അല്ലെ?
3: All because of Lionel Messi.
0: Yes, the great. So, innatha malsaram, if it is going to be Algeria, as in Algeria pulls off a shock result tonight, a local reaction engane irikkum?
3: Yeah, see, football is a game of uncertainties. You can never predict things, you know, very clearly. Agane vannu kaiyal, I think it will only spur Argentina to play even better, like they did in Qatar World Cup. Aadikali Saudiyayittu tholkunnu. Pinneed avar magical aayittulla oru ഡിസ്പ്ലേസിലൂടെ മറ്റ് കളികൾ ജയിച്ചുകൊണ്ട് ലോകകപ്പ് നേടുന്നു. അപ്പോ ഒരു തോൽവി അല്ലെങ്കിൽ ഒരു ഡ്രോ വന്നാലോ അർജന്റീനയെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കുകയുള്ളൂ. മാത്ര ഗംഭീര മിഡ്ഫീൽഡും റോഡ്രിഗോ ഡി പോൾ, എൻസോ ഫെർണാണ്ടസ് ചെൽസിയുടെ, അലക്സി മെക്കാലിസ്റ്റർ ലിവർപൂളിന്റെ, ലോട്ടാരോ മാർട്ടിൻസ് ഉണ്ട്, ജൂലിയൻ ആൽവരസ് ഉണ്ട് സ്ട്രൈക്കേഴ്സ് ആയിട്ട്. അങ്ങനെ ഒരു ടീമാണത്, പ്രഗത്ഭരായിട്ടുള്ള കളിക്കാരുള്ള ടീമാണ്. അത് തോൽപ്പിക്കുക എന്നുള്ളത് എളുപ്പമല്ല. ഡിഫൻസ് ആണ് പിന്നെയും സ്ലൈറ്റ്ലി ഫ്രജൈൽ എന്ന് പറയാം. ഓട്ടോമാറ്റിക് വയസ്സായി പിന്നെ പിന്നെയുള്ളത് ഇതാണ് മൊലീന, നെഹ്റു മൊലീന, അല്ലെങ്കിൽ മദീന എന്നുള്ള പറഞ്ഞ പ്ലെയറാണ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കുക.
0: അപ്പൊ
3: അത് അവരുടെ ഡിഫൻസ് കുറച്ച് ഇഫിയാണ് എന്ന് വേണമെങ്കിൽ പറയാം, എസ്പെഷ്യലി അഗൈൻസ്റ്റ് യുനോ ഗുഡ് ടീം. പക്ഷെ അതർവൈസ് മിഡ്ഫീൽഡും അവരുടെ ഫോർവേഡ് ലൈനപ്പൊക്കെ
0: ഫിഫ വേൾഡ് കപ്പ് വിശേഷങ്ങളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. വൈ ബിക്കോസ് വി ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഇനിയും ദേ ഒരുപാട് ടീമുകളെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ അറിയാനുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്, ഇത് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Gaana.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
0: Messi, Ronaldo, Neymar,

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. Every goal, every match, every moment of the FIFA World Cup 2026 in association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
0: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
6: ബ്രോട്ട് ടു യു ബൈ.
7: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
8: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
9: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4000 1707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു ഫുട്ബോൾ മേനിയ. ഫുട്ബോൾ വിശേഷങ്ങൾ ദാ ഇന്ന് നടക്കാൻ പോകുന്ന രണ്ട് വൈറ്റൽ മാച്ചസ്, ആ മാച്ചസിന്റെ ഇൻഫർമേഷൻസും ടീമിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ തന്നുകൊണ്ട് കരൺജി ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ഫുട്ബോൾ മേനിയ.
6: Let's play football.
0: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026 in association with
7: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാൻ സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
5: ഹൈ ഓൺ എക്സ്പെക്ടേഷൻസ്. നാല് ടീമുകളും തന്നെ ഇന്ന് ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമായിരിക്കും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ബട്ട് അതിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്നുള്ളത് പ്ലേയേഴ്സ് തന്നെയാണ്. കരൺജി, മിറക്കൽസ് കൊണ്ടുവരാൻ പോകുന്ന പ്ലേയേഴ്സ് ആരൊക്കെയാണ്?
8: അർജന്റീനയെ കുറിച്ച് പറയുകയാണെങ്കിൽ എമിലിയാനോ മാർട്ടിനസ് ആണ് അവരുടെ ഗോൾ കീപ്പർ.
5: യെസ്,
8: കഴിഞ്ഞ ലോകകപ്പിലെ നമ്പർ വൺ ഗോളി ആയിരുന്നല്ലോ. ആ വഴിക്ക് ഒരു ഗോൾ അടിക്കാന്ന് പറയാൻ എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ഒഫ്കോഴ്സ് നിക്കോളാസ് ഓട്ടമെന്റി ഫെഡറൽ ഡിഫൻഡർ. പിന്നെ ഞാൻ ഈ പറഞ്ഞ റോഡ്രിഗോ ഡി പോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സി മെക്കാലിസ്, മൂന്ന് പ്രഗത്ഭരായിട്ടുള്ള മിഡ് ഫീൽഡേഴ്സ്. ഇപ്പൊ കളി ഒരു ഗോളിനൊക്കെ മുന്നിട്ട് നിന്ന് കൺട്രോൾ ചെയ്ത് കളിക്കണമെങ്കിൽ, ആ ലീഡ് നിലനിർത്തി കളിക്കണമെങ്കിൽ ഡിഫൻസീവ് മിഡ് ഫീൽഡേഴ്സ് ആയിട്ട് ഇറക്കാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലിയാൻഡ്രോ പെരേഡസ് ഉണ്ട്, അല്ലെങ്കിൽ സിറ്റിയുടെ നിക്കോ ഗോൺസാലസ്. പിന്നെ അൽമേഡ എന്ന് പറഞ്ഞ പ്ലെയർ വിങ്ങിലുണ്ട്, ലെഫ്റ്റ് വിങ്ങില്. പിന്നെ മെസ്സി ഉണ്ട്, പിന്നെ ലൊട്ടാരോ മാർട്ടിനസ് ഉണ്ട്, ജൂലിയൻ ആൽവറസ് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രൈക്കേഴ്സ് ആയിട്ട്. അപ്പൊ ഇവരൊക്കെ തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള പ്ലെയേഴ്സ് ആണ്. അൾജീരിയയുടെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ലുക്കാസ് ഡീൻ, ഐറ്റ്നൂറി, അതുപോലെ മാറസ്, റിയാദ് മാറസ്, മുഹമ്മദ് അമൂറ, അമീൻ ഗോരി, ഇവരൊക്കെയാണ് അവരുടെ പ്രധാന പ്ലെയേഴ്സ്. പിന്നെ ഒരു ഇബ്രാഹിം ആസ എന്ന് പറഞ്ഞിട്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ഉണ്ട്, വിങ്ങിന് കളിക്കുന്നു. അപ്പോ മാൻ ടു മാൻ യുനോ അൾജീരിയ ഇസ് നോട്ട് വെരി ഇൻഫീരിയർ എന്ന് പറയാം. പിന്നെ അർജന്റീനയുടെ ബെഞ്ച് സ്ട്രോങ് ആണ്. നിക്കോ പാസ് ഉണ്ട്, അതുപോലെ ഇലിയാനോ സിമിയോണി ഉണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡ് കോച്ച്
5: എന്തായാലും കരൺജി വീണ്ടും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ തീർച്ചയായിട്ടും ഫിഫ തീരുന്നത് വരെയും ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടിപ്പിക്കുന്നതായിരിക്കും. താങ്ക് യു, താങ്ക് യു സോ മച്ച്. കാരണം ഒരുപാട് വൈറ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. യെസ്, ഓക്കെ. അപ്പൊ
8: എന്തായാലും
5: ഇൻഷാല്ലാ, അപ്പൊ എന്തായാലും നാട്ടിലെ അടിച്ചു പൊളിക്കുക. ഹാപ്പി വെക്കേഷൻ.
8: താങ്ക് യു, വിൽ ബി വാച്ചിങ് ടുഗദർ. താങ്ക് യു.
5: എക്സാക്ട്ലി, ഓക്കെ, സീ യു. ഒത്തിരി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിശേഷങ്ങൾ തന്നെയാണ് കരൺജി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വെൻ ഇറ്റ് ഈസ് അബൌട്ട് ഫിഫ വേൾഡ് കപ്പ്, നമുക്ക് ഇൻട്രസ്റ്റ് കുറച്ചധികം കൂടുതൽ തന്നെയായിരിക്കും. ലെറ്റ്സ് കീപ് ദ എനർജി ആൻഡ് എക്സ്പെക്ടേഷൻസ് ഹൈ. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.
0: One, seven evenings.

0: വചനങ്ങളിലൂടെ.
1: ഈ ലോകത്ത് മറ്റൊരാളുടെ രഹസ്യം മറച്ചുവെക്കുന്ന ഏതൊരാളുടെയും രഹസ്യവും നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവും മറച്ചുവെക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെന്റർ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ഉള്ളത്. ഫുട്ബോളിന്റെ ആവേശം കുറച്ചു മുന്നേ കരഞ്ചി ആയിട്ടുള്ള ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞു പോയ കാര്യമാണ് നമ്മുടെ ഒബ്സഷൻ, ഫുട്ബോളിന്റെ അടുത്തുള്ള ഒബ്സഷൻ. വി ബ്രീത് ഫുട്ബോൾ. വെൽ, ഇന്ന് നമ്മള് ഫുട്ബോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു പോയപ്പോ ഗെയിം റിലേറ്റ് ചെയ്ത് വരും. ബട്ട് ദെൻ നമ്മളൊരു ഗെയിം സെറ്റ് ചെയ്യണ്ടേ? ഓക്കെ, അപ്പൊ ദാ ഇന്നത്തെ ആ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. ലെറ്റ് മീ ഗെറ്റ് ഇൻ ടു ഫുട്ബോൾ മാനിയ വൺസ് അഗൈൻ.
1: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ. ഫുട്ബോൾ മാനിയ. Every goal, every match, every moment of the FIFA World Cup 2026 in association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: ഇഷ്ടപ്പെട്ട ടീമിനെയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട്, ശരിക്കും ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് ഹിസ്റ്ററീസ്, എ ലോട്ട് ഓഫ് ബെഞ്ച് മാർക്സ്. പക്ഷേ ആ ബെഞ്ച് മാർക്സും ഹിസ്റ്ററിയും ഒക്കെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വി ലിവ് ഇൻ എ വെരി ഫാസ്റ്റ് മൂവിംഗ് വേൾഡ് അല്ലേ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ടുഡേയ്സ് ഫുട്ബോൾ ഫാക്ട്. പക്ഷേ അതൊരു ചോദ്യമായിട്ടാണ് നിങ്ങളുടെ അരിയിലേക്ക് എത്തുന്നത്. ഇന്ന് മത്സരിക്കുന്ന ഫ്രാൻസ് ടീം 1930 ദ ഫസ്റ്റ് എവർ ഫിഫ വേൾഡ് കപ്പ് വിറ്റ്നസ് ചെയ്ത ടീം കൂടിയാണ്. 4 times ഫൈനൽസിലേക്ക് എത്തിയിട്ടുള്ള ഒരു ടീം കൂടിയാണ്. ബട്ട് ഈ ഒരു ഫാക്ട് എത്ര പേർക്ക് അറിയാന്നുള്ളത് നോക്കട്ടെ. ആദ്യമായിട്ട് ഫ്രാൻസിന് ആ ഒരു ടൈറ്റിൽ, ഫിഫ വേൾഡ് കപ്പ് ടൈറ്റിൽ ലഭിക്കുന്ന വർഷം ഏതാണ്? ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000917 ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് ബാലൻ എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ്. ഒബ്വിയസ്ലി ബാലൻ സിനിമ ഇപ്പൊ അത്യാവശ്യം സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. ആ ഒരു ചിത്രത്തിന്റെ മൂവി ടിക്കറ്റ്സ് ആണ് ലക്കി വിന്നേഴ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ വീക്കെൻഡ് മൂവി കാണാനുള്ള പ്ലാൻസ് ഒന്നും ഇല്ലെങ്കിൽ പ്ലാൻ ഇട്ട് തുടങ്ങിക്കോളൂ. പെട്ടെന്ന് ആൻസേഴ്സ് പോന്നോട്ടെ. 5000917 ലേക്ക്. സന്ദീപാണ് കൂടി ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 14:21. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ കേട്ടുകയായിട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹായ് നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോളിതനാണ്.
2: റേഡിയോ സുനോ
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707
1: in association with Doha Bank. Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെൻ 91.7 FM. ഇത് 917 ഈവനിങ്സിൻ്റെ ടൈം. ഉഷാറായിട്ട് ഫുട്ബോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ആ ഒരു ചോദ്യത്തിൽ നിന്നും ലക്കി വിന്നേഴ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, യെസ് ബാലൻ എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ്. അപ്പോൾ ആ ഒരു ടിക്കറ്റൊക്കെ സ്വന്തമാക്കാനായിട്ട് കീപ് പാർട്ടിസിപ്പേറ്റിംഗ്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഷംനാദ് റൈറ്റ് ആൻസർ പറയുന്നു. നബാക്കോ ഒന്നുകൂടി ആ ഒരു സംഭവം ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. 1958 ആണോ അല്ല? ഓക്കെ, അപ്പോൾ ബ്രോ ചെറുതായിട്ട് ഒന്നുകൂടെ റീചെക്ക് ചെയ്താൽ കറക്റ്റായിട്ട് ഉത്തരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചോദ്യം ഇതായിരുന്നു, ഫിഫ വേൾഡ് കപ്പിൽ ആ ഒരു ടൈറ്റിൽ ആദ്യമായി ഫ്രാൻസ് എപ്പോഴാണ് സ്വന്തമാക്കിയത്? ആ ഇയറാണ് എനിക്കറിയേണ്ടത്, ഏത് വർഷമാണെന്നുള്ളത്. 4 വർഷത്തോളം ഫിഫ വേൾഡ് കപ്പിൻ്റെ ആ ഒരു ഫൈനൽസിലേക്ക് ഫ്രാൻസ് എത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ഏത് വർഷമാണ് ആദ്യമായിട്ട് ഒരു ഒഫീഷ്യലി അവർ ആ ഒരു ടൈറ്റിൽ വിൻ ചെയ്യുന്നത്? ഏതാണ് ഈ ആ ഇയർ എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917 ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് ബാലൻ എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആയിരിക്കും. ആൻഡ് ലിസ്റ്റ് എക്സീഡ്സ് ഇപ്പോഴും നമുക്ക് ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. റൈറ്റ് ആൻസർ സഞ്ജു റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. രതീഷ് റൈറ്റ് ആൻസർ, ജിനോഷ് പറഞ്ഞിരിക്കുന്ന ശരി ഉത്തരമാണ്. അമീർ റൈറ്റ് ആൻസർ പറയുന്നു. ഷിനോജ്, ഗൗരി, പി ആർ എന്ന അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. യാദവ് റൈറ്റ് ആൻസർ പറയുന്നു. ജോബിൻ, സമീർ ആൻഡ് ജെയ്സൽ റൈറ്റ് ആൻസർ ആണ്. ജോജി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു റൈറ്റ് ആൻസർ. ഫേസൽ പറഞ്ഞിരിക്കുന്ന ഉത്തരം മാറിപ്പോയല്ലോ, ഫേസലെ വർഷം മാറിപ്പോയേട്ടോ, അതിന് ടൈപ്പോ എറർ വന്നതായിരിക്കാം ചിലപ്പോൾ. എന്തായാലും ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് തെറ്റിപ്പോയവരൊക്കെ റീചെക്ക് ചെയ്ത് മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട. ആൻഡ് ലക്കി വിന്നേഴ്സിനെ കാത്ത് ബാലൻ എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾസോ ഫ്രാൻസിന് ഏറ്റവും ആദ്യം, വെരി ഫസ്റ്റ് ടൈം ഫിഫ വേൾഡ് കപ്പ് ആ ഒരു ടൈറ്റിൽ വിൻ ചെയ്ത വർഷമായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ആൻസേഴ്സ് ഇങ്ങ് പോന്നോട്ടെ. അപ്പോഴത്തേക്ക് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: Let's play football.
0: Football Mania.
3: മെക്സിക്കോ ലോകകപ്പിലാണ് ഫിഫ റെഡ് കാർഡും യെല്ലോ കാർഡും അവതരിപ്പിക്കുന്നത്. അതുവരെ റെഫറി വാക്കാൽ നിർദ്ദേശം നൽകുകയായിരുന്നു പതിവ്. പക്ഷേ ആ ലോകകപ്പിൽ റെഡ് കാർഡ് ഉപയോഗിച്ചില്ല. 1974 ജർമ്മനി ലോകകപ്പിലാണ് റെഡ് കാർഡ് ഒരു താരത്തിന് ലഭിക്കുന്നത്. കെൻ ആസ്റ്റൺ അദ്ദേഹമായിരുന്നു ഈ ആശയം അവതരിപ്പിച്ചത്. ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളായിരുന്നു ഈ ആശയത്തിന് പിന്നിൽ. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ യെല്ലോ കാർഡുകൾ വന്ന മത്സരം ഏതായിരുന്നു എന്നറിയാമോ? 2022 അർജന്റീന ഹോളണ്ട് മത്സരമായിരുന്നു അത്. 18 മഞ്ഞ കാർഡുകൾ. ലുസൈൽ സ്റ്റേഡിയം ആയിരുന്നു അന്ന് അതിന് വേദിയായത്.
2: Let's play football.
0: Football Mania.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ മേനിയ. ഒരുപാട് പേര് ഇങ്ങനെ ഇൻഫർമേഷൻ ഒക്കെ തന്ന് നമ്മള് വെയിറ്റ് ചെയ്തിരുന്നത് ഉത്തരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ദെൻ പോസിബ്ലി എനിക്ക് തോന്നുന്ന വലിയൊരു കോമ്പറ്റീഷൻ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ലെറ്റ്സ് ഗെറ്റ് ഇൻ വൺസ് അഗൈൻ ബാക്ക് ടു ഫുട്ബോൾ മേനിയ.
1: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ. ഫുട്ബോൾ മേനിയ. Every goal, every match, every moment of the FIFA World Cup 2026 in association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഫ്രാൻസ് ആദ്യമായിട്ട് ഏത് വർഷമാണ് ഫിഫ വേൾഡ് കപ്പ് ടൈറ്റിൽ സ്വന്തമാക്കുന്നത്? ആ ഒരു വർഷമായിരുന്നു ടെക്സ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ലക്കി വിന്നേഴ്സിനെ കാത്ത് ബാലൻ എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഹിയർ വി ഗോ. ആ പേരുകളും ലിസ്റ്റൊക്കെ തന്നെ ഞാൻ വായിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഫാക്റ്റിലേക്ക്, ദ അൾട്ടിമേറ്റ്. 1998 ആദ്യമായിട്ട് ഫ്രാൻസ് ഫിഫ വേൾഡ് കപ്പ് ടൈറ്റിൽ വിൻ ചെയ്യുന്നത്. റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും പതിവ് പോലെ തന്നെ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എവിടെ ഇഷ്ടാ ടിക്കറ്റ്സ് എന്ന് ചോദിച്ചാൽ, യെസ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ വെയിറ്റ് ചെയ്യുക ആ ഒരു കോളിന് വേണ്ടിയിട്ട്. ആൻഡ് ഓൺ ദാറ്റ് നോട്ട്, 9:17 ഈവനിങ്സ് ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി വരുന്നു. സോ സീ യു ടുമോറോ. ഒരു പീസ്ഫുൾ നൈറ്റ് എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് ദാ ഇന്നത്തെ ദിവസം ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുന്നു. ഫ്രം ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സോ സീ യു.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
5: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
7: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
8: നമസ്കാരം, ഞാൻ ഡോക്ടർ ആബിദ്, ജനറൽ ഡെന്റിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. മിക്കവാറും എല്ലാവർക്കും ഉള്ള സംശയമാണ് സ്കെയിലിംഗ് അഥവാ ഡെന്റൽ ക്ലീനിങ് മൂലം എനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരിക്കലും എനാമലിന്റെ യാതൊരു കേടുപാടും ഉണ്ടാകുന്നില്ല, മറിച്ച് പല്ലിന് ചുറ്റും മുണയ്ക്ക് താഴെയുള്ള അഴുക്കിനെ ഒഴിവാക്കി മുണാരോഗ്യം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി അഴുക്കുണ്ടായിട്ടും ക്ലീനിങ് ചെയ്യാൻ വിമുഖത കാണിച്ചാൽ അഴുക്കിന് താഴെയുള്ള എല്ലും മുണയും നഷ്ടമായിക്കൊണ്ടിരിക്കും എന്നതാണ്. അവസാനം പല്ലിന് ഇളക്കം സംഭവിക്കുന്നതിലേക്കും പല്ല് നഷ്ടപ്പെടുന്നതിലേക്കും എത്തിപ്പെടും. താങ്ക് യു.
7: Naseem Surgical and Medical Center. Appointment kal kai vilikyu 4411133. 917 evenings.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyaazham vare vaigittu 5 mani mudal. 917
2: Joy Alukas 917 evenings
3: presented by Joy Alukas, world's favorite jeweler.
4: Powered by
5: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4001707
6: in association with Doha Bank. Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
1: Radio Suno 91.7.

നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: Action.
4: Mona Dinesha, Adimohamana, Adimoham.
3: Horror.
5: Tanikyu Pogan, Anu Adelya.
3: Or drama.
6: Ente Kudumbam. എന്റെ സ്വർഗരാജ്.
3: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: ബ്രോട്ട് ടു യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
8: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.
2: റേഡിയോ സുനോ കേട്ട് കേട്ട്.

91.7 FM. 91.7 FM. Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

सुनो 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।